موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري

نسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا.

0: قولا يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൽ കഹ്ഫിലെ 32 മുതൽ സൂറത്തു ത്വാഹ 110 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14-ാം അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കും.

0: പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: സൂറത്തുൽ ഖാഫിർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്-ഷൈഖ് നബീൽ അർ-റിഫായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ്-ഷെയ്ഖ് നബീൽ അർ-റിഫായി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: Peace Radio, tuned to reality.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും
5: 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ അടുത്ത ഒരു എപ്പിസോഡാണ് നമ്മളിനി കേൾക്കുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നസ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം, സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 109 അധ്യായം സൂറത്തുൽ കാഫിറൂനിലെ ആയത്തുകളുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ ആയത്തുകളുടെ പദാനുപദ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുൽ, നബിയെ, താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല, മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ, വലാ അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, വലാ അന, ഞാനുമല്ല, ഞാനല്ല താനും, ആബിദുൻ, ആരാധിക്കുന്നവൻ, മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന, വല അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ അഥവാ എൻ്റെ ആരാധന, ലക്കും, നിങ്ങൾക്ക്, ദീനുക്കും, നിങ്ങളുടെ മതം, വലിയ, എനിക്ക്, ദീൻ, എൻ്റെ മതം, എൻ്റെ നടപടി എന്നർത്ഥം. ഇനി സൂറത്തുൽ കാഫിറൂനിലെ ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അതിപ്രകാരമാണ്:
1: قُلْ يَا أَيُّهَا الْكَافِرُونَ
2: നബിയെ പറയുക, അവിശ്വാസികളെ,
1: لَا أَعْبُدُ مَا تَعْبُدُونَ
2: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല,
1: وَلَا أَنْتُمْ عَابِدُونَ مَا
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവരുമല്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല.
1: ലകും ദീനുകും വലിയദീൻ
2: നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതവും.
0: വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കി. ആയത്തുകൾ അതിൻ്റെ മുഴുവനായ അർത്ഥവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ സൂറത്തിൻ്റെ വിശദീകരണമെന്നോണം പ്രശസ്ത ഖുർആൻ മുഫസ്സിർ നാസിറു സഅദി തൻ്റെ തഫ്സീറിൽ നൽകിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മലയാള പരിഭാഷയോ വിശദീകരണമോ ആണ് ഇനി നമ്മൾ കേൾക്കുന്നത്. തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കി അതിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അദ്ദേഹം നേർപഥം വരികയിൽ തുടർച്ചയായി എഴുതി വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് തഫ്സീർ സഅദിയുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം.
3: സത്യനിഷേധികളോട് വ്യക്തമായും സ്പഷ്ടമായും നീ പറയുക, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അതായത്, അല്ലാഹുവിന് പുറമേ അവർ ആരാധിക്കുന്നവയിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും നീ വിട്ടുനിൽക്കുക. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. കാരണം അല്ലാഹുവിനുള്ള നിങ്ങളുടെ ആരാധന നിഷ്കളങ്കമല്ല, അവനുള്ള നിങ്ങളുടെ ആരാധന ശിർക്ക് അഥവാ പങ്കുചേർക്കൽ ചേർന്നതായതിനാൽ അതിനെ അള്ളാഹുവിനുള്ള ഇബാദത്ത്, ആരാധന എന്ന് പറയാവതല്ല. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിലുള്ള ആരാധന അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പിന്നീടുള്ള ആവർത്തനം അറിയിക്കുന്നത്. ആരാധന അള്ളാഹുവിനായി തീരാനുള്ള അനിവാര്യമായ വിശേഷണത്തെയാണ് തുടർന്നുള്ള ആവർത്തനം വ്യക്തമാക്കുന്നത്. അതിനാൽ ഇവിടെ രണ്ടു സംഘങ്ങളെ വേർതിരിക്കുകയും രണ്ടു വിഭാഗങ്ങളുടെയും വ്യതിരക്തത വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞത്. ഇതേ ആശയം തന്നെയാണ് മറ്റു രണ്ടു സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നത്. ഖുൽ കുല്ലുൻ യഅ്മലു അലാ ശാക്കിലത്തിഹി, പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിലെ 17-ാമത്തെ അധ്യായം 84-ാമത്തെ വചനം. അൻതും ബരീഊന മിമ്മാ അഅ്മലു വ അന ബരീഉം മിമ്മാ തഅ്മലൂൻ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തനാണ്. ഖുർആൻ 10-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം.
0: 109-ാം അധ്യായം സൂറത്തുൽ കാഫിറൂനിന് തഫ്സീറു സഅദിയിൽ അതിൻ്റെ വിശദീകരണമായി നൽകിയ ഭാഗമാണ്, അതിൻ്റെ പരിഭാഷയാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ നാം കേട്ടത്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സമയത്ത് അടുത്ത സൂറത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം, അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്ത് അൽ അൻആം ആയത്ത് 133 മുതൽ 137 വരെ പാരായണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 133 മുതൽ 137 വരെ. പാരായണം ചെയ്തത് ഖലീഫ അസ്സുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്, രോഗത്തിന് കാരണങ്ങളും പലതാണ്, പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 110. തുമ്മ, പിന്നീട്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലില്ലദീന, യാതൊരുവർക്ക്. ഹാജറു, അവർ ഹിജ്റ പോയി. മിംബഅദി, ശേഷം. മാഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിൻ്റെ. സുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു. വസബറു, ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. മിംബഅദിഹ, അതിനുശേഷം. ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ. റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തു ബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
2: വചനം 111. യൗമ തഅതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിൻ്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുദ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

0: എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തനഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല. അഥവാ അങ്ങനെയുള്ള ആ ദിവസം
1: ഖിയാമത്തു നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും

മസലൻ, ഒരു ഉപമ, ഖറിയതൻ, ഒരു രാജ്യത്തെ, കാനത്ത്, അതായിരുന്നു, ആമിനത്തൻ, നിർഭയമായത്, മുത്തമഇന്നത്തൻ, ശാന്തമായത്, യഇതിഹാ, അതിനു വന്നുകൊണ്ടിരിക്കും, റിസ്ഖുഹ, അതിൻ്റെ ആഹാരം, റഗദൻ, സുഭിക്ഷമായി, മിൻകുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തുനിന്നും, ഫകഫറത്ത്, എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടുകാട്ടി, ബി അൻഉമില്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ, ഫഅദാഖഹല്ലാഹു, അപ്പോൾ അതിന് അള്ളാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു, ലിബാസ, വസ്ത്രത്തെ, അൽജൂഇ, വിശപ്പിന്റെ, വൽ ഖൗഫി, ഭയത്തിൻ്റെയും, ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം, യസ്നഊൻ, അവർ തൊഴിലാക്കുക, പ്രവർത്തിക്കുക.

0: അല്ലാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ, അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദി കേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അല്ലാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരുകയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽ അദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല, അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാനിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും, യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചുകൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിന്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിൽ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര്യജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞുപോയി. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു.

0: ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങളത്രയും മക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാകുന്നു. ഈ ഉപമ മക്കായെയും അതിലെ നിവാസികളെയും സംബന്ധിച്ചായാലും മേൽ വിവരിച്ച പ്രകാരമുള്ള രാജ്യങ്ങളെ പൊതുവിൽ ഉദ്ദേശിച്ചായാലും ശരി, അള്ളാഹുവിന്റെ ഒരു നടപടിച്ചട്ടത്തെയാണ് ഈ ഉപമ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം അടുത്ത വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
1: വചനം 114. ഫകുലു, ആകയാൽ തിന്നുകൊള്ളുവിൻ. മിമ്മാ റസഖകുമുല്ലാഹു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്. ഹലാലൻ, അനുവദനീയമായത്. തയ്യിബൻ, നല്ല വിശിഷ്ടമായ. വഷ്കുറു, നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിഅമത്തല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. ഇയ്യാഹു, അവനെ തന്നെ. തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ.
2: ഫകുലു,

0: അതിനാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ല വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
1: മറ്റുള്ളവരെ ആരാധിക്കലും അല്ലാഹുവിനോട് കൂറു കാണിക്കലും രണ്ടും കൂടി ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ആരാധനയും നന്ദിയും അവനു തന്നെ ആയിരിക്കണം. ഭക്ഷ്യവസ്തുക്കൾ അനുവദനീയവും നല്ലതുമായിരിക്കണമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറെ അധികമുണ്ടോ എന്ന് തോന്നിയേക്കാം. അത് അധികമൊന്നുമില്ലെന്നും അല്ലാഹു തുടർന്നറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും ഓരോ ദിവസവും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് നബീൽ അർ-റിഫാഈ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിച്ചത് ഹാഫിദ് നബീൽ അർ-റിഫാഈ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ

0: നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ, സാധാരണ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അതുപോലെ തജ്വീദ് നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 38 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: السماء فتصبح صعيدا زلقا.
1: 39-ാമത്തെ ആയത്താണ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലൗല ഇദ് മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ഇവിടെ ഓതുമ്പോൾ ഇദ്ദഹൽത എന്ന് ഓതരുത്, ഇത് ദഹൽത എന്നുമല്ല, ഇദ് എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശേഷം ദാലും കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇദ്ദഹൽത ജന്നതക, നൂനിന് ശദ് വന്ന് മണിക്കണം. ഖുൽത മാ ഷാ അല്ലാഹ്, ഖുൽത ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. ഖുൽത അവിടെ ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് എന്ന് സാധാരണ ഓതുമ്പോൾ വരരുത്, ശ്രദ്ധിക്കണം. മാ ഷാ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൽ തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇവിടെ ഖാഫിൻ്റെ മഖ്റജ് ഖുവത, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻ തറനി ഇഖ്ഫാ ബിഗുന്ന, നൂന് സാക്കിനക്ക് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻ തറനി അന അഖല്ല, ഇവിടെ അന അഖല്ല അന അക്കല്ല ഈ രൂപത്തിൽ ഓതരുത്, അന അഖല്ല എന്നാണ്. ആലിഫിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു സുക്കൂൻ, ആ പൂജ്യം, അത് ആ അലിഫിനെ നീട്ടണ്ട എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടി ഓതുമ്പോൾ ഇനി നിർത്തുകയാണെങ്കിൽ ഇൻ തറനി അന എന്ന് ഉച്ചരിക്കുകയും വേണം. അന അഖല്ല മിൻക ഇഖ്ഫാ ബിഗുന്ന, മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാലൻ വവലദ, മാലൻ തൻവീന് ശേഷം വ, ഇത് ഖാം നാഖിസ്, അവിടെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, ശദ്ദില്ലാതെ ഉച്ചരിക്കണം. മാലൻ വവലദ
0: ഫഅസ റബ്ബി അൻ യുതിയനി ഖൈറ,
1: 40-ാമത്തെ ആയത്തിൽ
0: ഫഅസ റബ്ബി അൻ യുതിയനി
1: മദ് മുൻഫസിൽ റബ്ബി അൻ, ഇനി അൻ യുതിയനി ഇദ്ഗാം നാഖിസ്, നൂന് സാക്കിനയ്ക്ക് ശേഷം യാ വന്നു, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം.
0: അൻ യുതിയനി ഖൈറൻ മിൻ
1: ഖൈറൻ, ഇവിടേക്ക് ഓതുമ്പോൾ ഖായിൻ്റെയൊക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈറൻ ഹൈറൻ എന്നൊന്നുമല്ല, ഖൈറൻ മിൻ. തൻവീനു ശേഷം മീം, ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം.
0: ഖൈറൻ മിൻ ജന്നതിക് മിൻ ജന്നതിക്
1: ഇഖ്ഫാ ബിഗുന്ന, നൂനിൻ സാക്കിനക്ക് ശേഷം ജീമാണ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: മിൻ ജന്നതിക്,
1: ഇവിടെ ജന്നതിക നൂനിന് ശദ്ദുണ്ട്, മണിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാന മിനസ്സമ,
1: ഇവിടെയൊക്കെ വയുർസില അലൈഹ ഹുസ്ബാന, ഹുസ്ബാന അല്ല ഉസ്ബാന അല്ല ഹുസ്ബാന അല്ല, ഹ കൃത്യമായിട്ട് ഹഇൻ്റെ മഖ്റജിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാന മിനസ്സമായി, ഹുസ്ബാനൻ മീ
1: തൻവീനു ശേഷം മീം, ഇത് ഖാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായിട്ടും കൂട്ടിലയിപ്പിക്കണം.
0: ഹുസ്ബാനൻ മിനസ്സമ,
1: ഇവിടെ മിനസ്സമ വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂനാണ്, അതുപോലെ അവിടെ മദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം.
0: ഫതുസ്ബിഹ,
1: ഇവിടെ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഫതുസ്ബിഹ സ്വഈദൻ അല്ല, അങ്ങനെയാവുമ്പോൾ സ്വാദ് മാറി സീനാവുന്നു. ഫതുസ്ബിഹ ഹ മാറി ഹ ആവുന്നു. സ്വഈദൻ എന്നുള്ളത് സ്വാദ്, സീന്, ഐന്, പിന്നെ ഹംസ, ഇതെല്ലാം തെറ്റാണ്.
0: ഫതുസ്ബിഹ സ്വഈദൻ സലഖ,
1: സ്വഈദൻ തൻവീനു ശേഷം സായ് ഇഖ്ഫാ ബിഗുന്ന, അവിടെ ദാലിനെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: സ്വഈദൻ സലഖ,
1: സലഖ എന്നുള്ള ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സലഖ അല്ല സലഖ, മദ് ഇവദ് ആണ് അവിടെ, രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ അധിക ആയത്തും അവസാനിക്കുന്നത്, അങ്ങനെയാണ്.
0: സലഖ
1: സലഖ, തൻവീൻ അലിഫുണ്ട്, അവിടെ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽകഹ്ഫിലെ 39-40 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് 398-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 398-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
5: പി എസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്ക ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത്, സൂറത്ത് അൽഹഖാഫ് ആയത്ത് 21 മുതൽ 35 വരെ. ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹനിയുടെ ഖിറാഅത്താണ്.

0: ഹർമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: അവിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 41 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ.

നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 102 മുതൽ 105 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അസ്സി.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

والله المستعان على ما تصفون.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി വ്യാഖ്യാനങ്ങളോടെ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 48-49 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും അനുഗ്രഹവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജംഷീർ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قيل يا نوح قيل يا نوح احبط بسلام منا وبركات وبركات عليك وعلى أمم ممن معك وأمم سنمتعكم ثم يمسهم منا عذاب أليم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ സൂറത്തുൽ ഹൂദിലെ 48-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. നൂഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും അള്ളാഹു അവരെ ഒരു കപ്പലിൽ രക്ഷപ്പെടുത്തി സത്യനിഷേധികളായ മുഴുവൻ ജനതയെയും അള്ളാഹു ശിക്ഷിച്ചു കളഞ്ഞു. ശേഷം അവരുടെ കപ്പലിനെ അള്ളാഹു ജൂതി പർവ്വത നിരകളിൽ അതിൻ്റെ നങ്കൂരം ഇടുകയും അതിൽ നിന്ന് വിശ്വാസികളോട് ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ അനുവാദം കൽപ്പന വരികയും ചെയ്യുന്നതാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിം മിന്നാ വബറകാതിൻ അലൈക്. അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. യാ നൂഹ് നൂഹേ, ഇഹ്ബിത് നീ ഇറങ്ങിക്കൊള്ളുക, ബിസലാമിൻ, സലാം എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനത്തോടുകൂടി, ബിസലാം സമാധാനത്തോടുകൂടി ഇറങ്ങിക്കൊള്ളുക. മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള സമാധാന ശാന്തിയോടുകൂടി. വ ബറക്കാത്തിൻ, ശാന്തി മാത്രമല്ല അനുഗ്രഹങ്ങളോടുകൂടിയും, ബറക്കാത്ത് അനുഗ്രഹങ്ങൾ. അലൈക്ക, ആർക്കൊക്കെയാണ് ഈ ശാന്തിയും സമാധാനവും? അലൈക്ക അല നൂഹ്, നൂഹ് നബിയെ താങ്കളുടെ മേലും. വ അല ഉമമിൻ മിമ്മം മാക്ക്, താങ്കളുടെ കൂടെയുള്ള സമൂഹങ്ങൾക്കും. വ ഉമമുൻ എന്നാൽ വേറെ ചില സമൂഹങ്ങൾ, ഉമ്മത്ത് ഉമമ സമൂഹങ്ങൾ. സനുമത്തിഉഹും, നാം അവരെ ആസ്വദിപ്പിക്കും. മത്തായി മത്തിയോന്നാണ് ആസ്വദിപ്പിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം അവർക്ക് സൗഖ്യം നൽകും. തുമ്മ പിന്നെ, യമസ്സുഹും, അവർക്ക് ബാധിക്കും. മസ്സ യമസ്സുനെ ബാധിക്കുക, യമസ്സുഹും അവരെ പിടികൂടും, അവരെ ബാധിക്കും. മിന്ന നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള. അദാബുൻ ശിക്ഷ, അലീം വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി, നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കി, വർഷങ്ങളെടുത്തിട്ടാണ് കപ്പലുണ്ടാക്കിയത്. ആ കപ്പലിൽ വിശ്വസിച്ച വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ, എല്ലാ ജീവികളിൽ നിന്നുള്ള ഇണകൾ, അവരാണ് ആ കപ്പലിലുള്ളത്. നിഷേധിയായി സത്യനിഷേധികളുടെ കൂടെയുള്ള തൻ്റെ മകൻ കപ്പലിൽ കയറിയില്ല. അവനോടുള്ള നൂഹ് നബിയുടെ നസീഹത്ത്, അവനെ കപ്പലിൽ കയറാൻ അദ്ദേഹം വിളിക്കുന്നതും, ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവൻ്റെ മറുപടിയും, അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം മകനെക്കുറിച്ച് സംസാരിക്കുന്നതും, അള്ളാഹു തിരിച്ച് നൂഹെ അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനൊന്നല്ല, അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്. നിനക്കറിവില്ലാത്തൊരു കാര്യം നീ എന്നോട് അള്ളാഹുവിനോട് ആവശ്യപ്പെടരുത്, നീ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോകരുതെന്ന് നിന്നെ ഉപദേശിക്കുകയാണ് എന്നൊക്കെയുള്ള തൊട്ടുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നൂഹ് നബി അലൈഹി സ്വലാം ഉടനെ അള്ളാഹുവിനോട് കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള പാപ മോചനവും ചോദിച്ചു. ശേഷം അള്ളാഹു ഇപ്പോൾ കപ്പലിലാണ് നൂഹ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും. അവരോടാണ് പറയുന്നത് ഖീല യാ നൂഹ് നൂഹ് ഇഖ്ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ, കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരടക്കം പലരും സത്യനിഷേധികളായി, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സലാം കിട്ടിയില്ല, അള്ളാഹിൻ്റെ ശാന്തി അവർക്ക് കിട്ടിയില്ല, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അവർക്ക് കിട്ടിയില്ല. മറിച്ച് എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവുമാണ് പകരം അവർക്ക് കിട്ടിയത്, അവർക്ക് കപ്പലിൽ കയറാത്തവർക്ക് കിട്ടിയത്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോയി. എന്നാൽ വിശ്വാസികളായി കപ്പലിൽ കയറിയവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വാഗ്ദാനം അല്ലേ, ഈ കപ്പലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക നൂഹേ, എങ്ങനെ ബിസലാമിൻ മിന്നാ വബറകാത്തിൻ, ഒരാളുടെ ജീവിതത്തിൽ ദുനിയാവിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഹിദായത്ത് അല്ലേ, സത്യമാർഗം, ശരിയായ വിശ്വാസം, അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ബറക്കത്തുകൾ, അതൊരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനമാണ്. മനുഷ്യർ അനുഗ്രഹങ്ങൾ കിട്ടാൻ, സമാധാനം കിട്ടാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കും. തീർച്ചയായും അനുഗ്രഹദാതാവ് അള്ളാഹു മാത്രമാണ്. ആത്യന്തികമായി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകാൻ കഴിവുള്ളവൻ സ്രഷ്ടാവും കാരുണ്യവാനുമായ അള്ളാഹു മാത്രമാണ്. ഇവിടെ തങ്ങളുടെ കൺമുമ്പിൽ വലിയ ഒരു ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളും നൂഹ് നബി അലൈഹിസ്സലാമും കാണുകയാണ്. കാരണം നൂഹ് നബി അലൈഹിസ്സലാം ഞങ്ങളോട് പറഞ്ഞ, വാഗ്ദാനം ചെയ്ത ആ സ്രഷ്ടാവ് അള്ളാഹു, അവനാണ് യഥാർത്ഥ രക്ഷകനെന്നും അവനിൽ നിന്നാണ് സമാധാനമെന്നും അവനിൽ നിന്ന് മാത്രമാണ് സുരക്ഷിതത്വമെന്നും തങ്ങളുടെ കണ്ണുകൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. കാരണം ഈ കപ്പൽ അതിനുള്ള ദൃഷ്ടാന്താണ്. കൺമുമ്പിൽ മഴ പെയ്ത് അവർ ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള പ്രളയം, ആ പ്രളയത്തിൽ ആ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നശിക്കുന്ന കാഴ്ച അവർ കാണുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നൂഹ് നബി അലൈഹി സ്സലാമിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല, അത് ഈ ഭൂമി അവസാനിക്കുന്ന കാലം വരെയുള്ള വിശ്വാസികളായ ആളുകൾക്കുണ്ട് എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ വ ഉമമുൻ സനുമത്യുഹും, എന്നാൽ വേറെ ചില ഉമ്മത്തുകൾ, സമൂഹങ്ങൾ, അവർക്ക് നാം സൗഖ്യം നൽകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് സൗഖ്യം നൽകിക്കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം, പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയും അവർക്ക് ബാധിക്കും എന്ന് ഈ പിന്നെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് തീർച്ചയായും ആ സലാം, മിനസ്സലാം അലൈഹി, നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ മേലുണ്ട്, വാല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കുമുണ്ട് എന്ന് യുഖ്ബിറു തആല അള്ളാഹു അറിയിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്ലാമിനോട്. വാല കുല്ലി മുഅ്മിനിൻ മിൻ ദുർജിയത്തിഹി ഇലാ യൗമിൽ ഖിയാമ, തഫ്സീറു സഅദിയിൽ ഇപ്രകാരമാണ് നമ്മളതിനെ കാണുന്നത്. ഖിയാമത്തു നാൾ വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഈ സമാധാനം ലഭിക്കും. കാരണം പിന്നെ കമാഖാല മുഹമ്മദ് ബിൻ കഅബ് ദഖല ഫീ ഹാദസ്സലാം, ഈ ശാന്തിയിൽ പ്രവേശിക്കുന്നു, ഈ സലാമിൽ ഉൾപ്പെടുന്നു, കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെയുള്ള എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികളും ഈ സലാമിൽ, അള്ളാഹു പറഞ്ഞ ഈ ശാന്തിയും ബറക്കത്തും ലഭിക്കുന്നവരിൽ ഉൾപ്പെടും എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അഅലം. കാരണം വഖദാലിക ഫിൽ അദാബി വൽ മതാഇ കുല്ലു കാഫിരിൻ വ കാഫിറത്തിൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ശിക്ഷ ആർക്കാണ്? ഇവരുടെ തലമുറകൾക്ക് ശേഷം വരുന്ന ആ ആളുകൾ, അതിലുള്ള നിഷേധികളും നിഷേധിനികളുമായ ആണും പെണ്ണും ആരാകട്ടെ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് തീർച്ചയായും പഠിപ്പിക്കപ്പെടുന്നത്. കാരണം പിന്നെ ഈ കപ്പലിലുള്ളവർ മാത്രമാണെങ്കിൽ ഉമമുൻ വേറെ ചില സമൂഹങ്ങൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഉമ്മത്തുൻ ജം ഉമം, ഇവിടെ സമൂഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയിൽ പിന്നെ അവശേഷിക്കുന്നത് ആ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ അവരിൽ നിന്നാണ് പിന്നീട് ഈ ഭൂലോകത്ത് തലമുറകളും ഗോത്രങ്ങളും വർഗങ്ങളും സമൂഹങ്ങളും ഒക്കെ പിന്നെ ഉണ്ടായി രൂപപ്പെട്ട് വന്നത് ഒക്കെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ആ കപ്പലിൽ ഉള്ളവർ താങ്കളുടെ കൂടെപ്പുള്ള ആളുകൾ, അവർ വിശ്വാസികളാണ്. പക്ഷേ വ ഉമമുൻ സനുമത്യുഹും, ഇനി അതിൽ നിന്ന് ഇറങ്ങി ആ തലമുറ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ, അവർക്ക് ശേഷം തലമുറകൾ രൂപപ്പെട്ടു വരുമ്പോൾ, അവർ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കി അള്ളാഹുവിന് മാത്രം ഇബാദത്തുകളും അവനോട് മാത്രം പ്രാർത്ഥനകളും അർപ്പിച്ച് അർത്ഥിച്ച് തൗഹീദ് ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് സലാമുൻ മിന്നാ വബറകാത്തിൻ, അവർക്ക് സുരക്ഷിതത്വവും അനുഗ്രഹവും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും. അത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. പക്ഷേ ഇവിടെ നൂഹ് നബി അലൈഹി സ്സലാം പ്രബോധനം ചെയ്തപ്പോൾ നൂഹ് നബിയുടെ ശരിയായ മാർഗത്തിലേക്ക് കടന്നു വരാത്ത, അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന തലമുറകൾ പിന്നീട് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കാത്ത ഒരു ജനപദമാണെങ്കിൽ തീർച്ചയായും ആ ജനസമൂഹം സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രബോധനവും ആ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും ഒക്കെയാണ് ഇതിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത വചനം തീർച്ചയായും ആ വചനത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചരിത്രം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ച് അതിനുശേഷം ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. തിൽക്ക ആയത്ത് പ്രകാരമാണ് തിൽക്കമിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക് മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക് മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. തിൽക്ക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക്, തിൽക്ക നബിയെ അവയൊക്കെ, തിൽക്കർണ ആ കാര്യം, ഏ കാര്യം? ഇതിൻ്റെ മുമ്പ് പല ആയത്തുകളിലായി അള്ളാഹു അറിയിച്ച നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനപദത്തിൻ്റെ അവസ്ഥയും അവർക്ക് വന്ന് ഭവിച്ച ശിക്ഷയും, നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും അവർ നൂഹ് നബീൻ്റെ മകൻ്റെ അവസ്ഥയും ഒക്കെ, അതാണ് തിൽക്ക ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. മിൻ അംബാഇൽ ഗൈബി, നബ അംബാ എന്നാണ് വാർത്ത, വൃത്താന്തം എന്നാണ്. നബ അംബാ, മിൻ അംബാഇൽ ഗൈബി, അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്, അതായത് കഴിഞ്ഞുപോയ ചരിത്രത്തിൽ കഴിഞ്ഞുപോയതാണ്, ഒരിക്കലും ഇവിടെയുള്ള ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയില്ല. മിൻ അംബാഇൽ ഗൈബി, ഗൈബിയായ അദൃശ്യ വാർത്തകളിൽ പെട്ടതാണ്, വിവരങ്ങളിൽ പെട്ടതാണ്. നൂഹീഹ, ആ വാർത്തകൾ നാം വഹിയായി നൽകുന്നു. ആർക്ക്? ഇലൈക്ക്, നബിയെ താങ്കളിലേക്ക്. അപ്പോൾ താങ്കളിലേക്ക് ആ ചരിത്രവും അവിടുത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം വഹിയായി അറിയിക്കുകയാണ്. മാ കുന്ത, താങ്കളായിരുന്നില്ല, തഅലമുഹ അൻത വല ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഈ വാർത്ത നാം അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ് താങ്കളോ താങ്കളുടെ ജനതയോ ഇത് അറിയുന്നവരായിരുന്നില്ല, അറിയുമായിരുന്നില്ല നിങ്ങൾക്ക് അല്ലേ. മാ കുന്ത, താങ്കളായിരുന്നില്ല, തഅലമുഹ അതറിയുന്നവൻ, അൻത താങ്കളോ വലാഖവുമുക്ക താങ്കളുടെ ജനതയോ മിൻ കബിലി മുമ്പ് ഹാദ ഇത് അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ് ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഫസ്ബിർ, അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കണം. ഇന്നൽ ആഖിബത്ത ലിൽ മുത്തഖീൻ, ഇന്ന തീർച്ചയായും. അൽ ആഖിബത്ത്, ആഖിബത്ത് എന്ന പര്യവസാനം, അനന്തരഫലം, അവസാനം. ലിൽ മുത്തഖീൻ, അതാർക്കുള്ളതാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹവും, ആ അനുഗ്രഹമാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണ് റസൂലുള്ളാഹിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്? അള്ളാഹുവിൻ്റെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. അദൃശ്യകാര്യങ്ങളിൽപ്പെട്ട വിവരങ്ങൾ വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അല്ലേ, അതിന് തിരിച്ച് അള്ളാഹുക്ക് ശുക്ർ ചെയ്യണം, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളിൽ ഈ അവസ്ഥയിൽ ക്ഷമയോടുകൂടി നിലകൊള്ളണം. അതാണ് ശരിയായ മാർഗവും ശരിയായ ദീനും എന്ന് മനസ്സിലാക്കുക. പിന്നെ പര്യവസാനം, ഏറ്റവും നല്ല പര്യവസാനം അല്ലേ. എന്തൊക്കെ സംഭവിച്ചു നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിൽ, പക്ഷേ അവസാനം നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുമാണ് സുരക്ഷിതമായി രക്ഷപ്പെട്ടത്. ആ കപ്പൽ, സുരക്ഷിതത്വത്തിൻ്റെ തൗഹീദിൻ്റെ ആ കപ്പൽ ജൂദി പർവ്വതത്തിൽ അണഞ്ഞത് അവർക്കായിരുന്നു നല്ല പര്യവസാനം. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ശാന്തിയും അവർക്ക് ലഭിച്ചു എന്ന് തീർച്ചയായും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം. എന്ത്? ഇന്നൽ ആഖിബത്ത ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ചു ജീവിക്കുന്നവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയാലും, എന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടില്ലെങ്കിലും നല്ലൊരു പര്യവസാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്കായിരിക്കും. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നിഷേധത്തിൻ്റെ, തിന്മകളുടെ, കുഫറിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ എത്ര പ്ലാൻ ചെയ്താലും, എന്തെല്ലാം പിന്നെ സപ്പോർട്ടുകൾ ഭൂമിയിൽ ദുനിയാവിൽ അവർക്കുണ്ടായാലും അതൊക്കെ തകർന്നടിഞ്ഞ് നാമാവശേഷമായി പോകും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം തീർച്ചയായും പഠിപ്പിക്കുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചത്. നമ്മളെയും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആശയങ്ങൾ, വചനങ്ങൾ ശരിയായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ക്രമീകരിക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശാന്തിയും അനുഗ്രഹവും സൂറത്ത് ഹൂദ് 48-49 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയ വസന്തത്തിൽ നമ്മോട് വിശദീകരിച്ചത് ബഹുമാന്യനായ ജംഷീർ സ്വലാഹി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി. ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസിദ്ധമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി
6: ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: نور على مر الزمان تألقا وأضاء للدنيا طريقا.
9: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
10: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
11: വചനം 16. വജാഉ, അവർ വരികയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാനാ, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുനാ, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്നാ, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ. ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: واجتماعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരികയും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. കാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ടുമൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു, അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്ര, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവട ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അള്ളാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൗഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഖുതാബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 26.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹാഖ 69 അധ്യായം 13 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
5: أعوذ بالله من الشيطان الرجيم
6: فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിൻ്റെ നിയമമാണ് മുബാറക് മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
3: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ അലാ അലിഹി സ്വഹബി അജ്മൈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അക്ഷരങ്ങളുടെ മഖ്റജ് അനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കണം എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ നിയമം നമുക്ക് പഠിക്കാം. അതായത് മദ്ദ് എന്നാണ് ഞാൻ പറയാം. മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക എന്നർത്ഥം. ഭാഷയിലും മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക തന്നെ, ദീർഘമായിട്ട് ഉച്ചരിക്കുക, അതാണ് മദ്. അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ആ ഈ ഊ, അതായത് അലിഫ് യാ വാവ്, ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ, ഉദാഹരണത്തിന് ബാ, ബാക്ക് ശേഷം അലിഫ് വന്നാൽ ബാ എന്നുച്ചരിക്കും. അപ്പോൾ അവിടെ മദ്ദുണ്ട് എന്നർത്ഥം. അതുപോലെ ബാക്ക് ശേഷം യാ വന്നാൽ ബീ എന്നുച്ചരിക്കും. അതുപോലെ തന്നെ ബാക്ക് ശേഷം ബാന് ശേഷം വാവ് വന്നാൽ ബൂ എന്നുച്ചരിക്കും. അപ്പോൾ ആ ഈ ഉ, ബാ ബീ ബൂ, ഇത് മൂന്നും മദ്ദാണ്. ഈ മദ്ദുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുഖവിരയിൽ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ ആ ഇന്നമ സദഖാത്തുൽ ഫുഖറായി എന്ന അമദ് അതിന് മദ് എന്ന് പറയും. നീട്ടേണ്ട മദ്ദാണത്. ഇൻഷാല്ലാ നമ്മളതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നതിന് മദ് എന്നാണ് പറയുക. ഇതൊരു സാധാരണ മദ് എന്നതിന് അൽ മദ്ദുൽ അസ്ലി, സാമാന്യ ദീർഘം എന്ന് പറയാം. ഉദാഹരണത്തിന് ഖാല, ഇയ്യാക ഖാല എന്ന് പറയുന്നിടത്ത് ഖാഫ് കഴിഞ്ഞിട്ട് അലിഫാണ്, പിന്നല്ല ഖാല, ഖാ ആ എന്ന ശബ്ദം മദ്ദാണ്. അതുപോലെ നൂറുൻ, നൂ, ഖീല, ഇവിടെയൊക്കെ മദ് അസ്ലിയാണ്. അവിടെ അധികം നീട്ടേണ്ടതില്ല. സാധാരണ രണ്ട്, ഒന്നോ രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സമയം നീട്ടിയാൽ മതി എന്നാണ് അതിന് പറയുക. പിന്നെ എവിടെയുണ്ട് നാം നീട്ടി ഉച്ചരിക്കേണ്ടത്? അതാണ് പരിധിയിൽ കവിഞ്ഞ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ എവിടെ, അതാണ് നാം പഠിക്കേണ്ടത്. ഈ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അതായത് ഉദാഹരണത്തിന് ഇദ ജ നസ്റുല്ല, അതെങ്ങനെ ഓതണം? ജ അ, ജ മദ് വന്നു, അതിനുശേഷം അ ഹംസ വന്നു, ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർഫ് അല്ലെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്? ഇദ ജ നസ്റുല്ലാഹി എന്ന് ഓതണം. ഇദ ജ എന്ന് ഓതിയാൽ പോരാ. ഇദ ജ നസ്റുല്ലാഹ്, അതുപോലെ ഈലാഫിഹിം രിഹ്ലത്ത ശിത്തായി, അവിടെ അങ്ങനെ തന്നെ ശിത്തായി, ശിത്ത താ കഴിഞ്ഞിട്ട് ഹംസയാണ്. അപ്പോ ഈലാഫിഹിം രിഹ്ലത്ത

അതെ. അപ്പോ അലിഫിന് ശേഷം ഹംസ വരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളുള്ള സ്ഥലത്ത് ഈ രൂപത്തിൽ നീട്ടി ഓതണം. ഇതിന് മദ് മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ മദ്ദിനുള്ള പേര്. തജ്വീദിൽ അതിനുള്ള പേര് മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. അതായത് അലിഫിന് ശേഷം ഹംസ വന്നു, ഇത് ഒരു കലിമത്തിൽ, ഒരു വാക്കിൽ ഉള്ളതാണ്, ഒരൊറ്റ വാക്കിലുള്ളതാണ്. ജായും ഷിത്താവും ഒക്കെ ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. അതുപോലെ സമാ അൻസല മിനസ്സമാ ഇമാൻ, സമാഉം മാഉം രണ്ടും, സമാഉം മാഉം എന്താണ്, രണ്ടും മദ്ദുള്ള കലിമത്തുകളാണ്. അപ്പം എങ്ങനെ ഓതണം?

അപ്പോൾ അലിഫിന് ശേഷം ഹംസക്കുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അതുപോലെ യാഅന് ശേഷം ഹംസ വരുന്ന സ്ഥലത്തും ഇതുപോലെ നീട്ടി ഓതണം. മനസ്സിലായില്ലേ? അത് അലിഫിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളാണ് ഖുറാനിൽ കൂടുതലുള്ളത്. വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും യാഅന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അവിടെ വന്നാൽ ഇപ്രകാരം നീട്ടിയാണ് ഓതേണ്ടത്. ഈ മദ് മുത്തസിൽ എന്നത് ഇപ്രകാരം ഒരു കലിമത്തിൽ മദ് വരുന്നതാണ്. ഇനി രണ്ട് കലിമത്തിൽ മദ് വന്നാലോ, അതും നീട്ടി തന്നെയാണ് ഓതേണ്ടത്. ഉദാഹരണത്തിന് തബ്ബത്ത് യദാ അബീലഹബ് യദാ മദ് പിന്നെ അബീലഹബ് അ ഹംസ, മദ്ദിന് ശേഷം ഹംസ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് കലിമത്താണ്. യദാ ഒരു കലിമത്ത് ഒരു വാക്ക്, അബീലഹബ് എന്നുള്ള അബി എന്നത് മറ്റൊരു കലിമത്ത്. ഈ രണ്ട് കലിമത്തിനിടയിലും വന്നതുകൊണ്ട് അതിനെ മദ് മുംഫസിൽ, അൽ മദ്ദുൽ മുംഫസിൽ എന്നാണ് പറയുക. വേറിട്ട് നിൽക്കുന്ന രണ്ട് കലിമത്തുകളിലായി നിൽക്കുന്ന മദ്. ഇത് മൂന്നോ നാലോ ഹർക്കത്ത് അളവിൽ നീട്ടണം ആണ്, അങ്ങനെയാണ് എൻ്റെ നിയമം. തബ്ബത്ത് യദാ അബീലഹബ് വതബ്ബ്.

0: هو ما كسب
1: ما أغنى عنه ماله وما كسب.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം ഇതോടെ സമാപിക്കുന്നു. തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിന്റെ നിയമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മുബാറക് മദീനി നമ്മെ പഠിപ്പിച്ചത്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ. Tune to reality.
5: പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക മാത്രമല്ല, മറിച്ച് അത് അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതനുഭവപ്പെടുന്ന അതിൻ്റെ രീതി കൂടി പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ മഖ്റജും അതിൻ്റെ സിഫത്തും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ തജ്വീദ് പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ തജ്വീദ് യാഥാർത്ഥ്യമാകുന്നത്. ഒരേ അക്ഷരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളെ വ്യതിരിക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ആ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങളെ ആസ്പദമാക്കിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, വിപരീതങ്ങളുള്ള വിശേഷണങ്ങൾ സിഫത്തുകൾ, മറ്റൊന്ന് വിപരീതമില്ലാത്ത വിശേഷണങ്ങൾ സിഫത്തുകൾ. അപ്രകാരം തന്നെ ഒരു അക്ഷരത്തിൻ്റെ കൂടെ സദാസമയത്തും ഏത് സമയത്ത് ഉച്ചരിക്കുകയാണെങ്കിലും എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ സിഫത്തുകൾക്കാണ് സിഫാത്തുൽ ലാസിമ, നിർബന്ധമായി ഉള്ള സിഫത്തുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സിഫാത്തു ദാത്തിയ എന്ന് പറയുന്നത്. അതൊരവസ്ഥയിലും ആ സിഫത്തുകൾ വിശേഷണങ്ങൾ ഇല്ലാതെയാവുന്നില്ല. എന്നാൽ സിഫാത്തുൽ ആരിള, അത് ചില സന്ദർഭങ്ങളിൽ ആ അക്ഷരത്തിനോട് ചേരുന്ന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അപ്പോൾ സിഫാത്തുൽ ദിദ്ദിൽ വിപരീത സിഫത്തുകളുള്ള ആദ്യത്തെ സിഫത്താണ് സിഫത്തുൽ ജഹർ വ സിഫത്തുൽ ഹംസ്. അൽ ജഹ്റു വൽ ഹംസ്, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുള്ള ഭാഗം അത് രേഖപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ വിശദ പഠനങ്ങൾക്ക് സംശയ നിവാരണത്തിനും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് സിഫത്തുൽ ഹംസ് അതുപോലെ സിഫത്തുൽ ജഹർ എന്ന് പറയുന്നതിന് മുമ്പ്, അറബി അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളാണുള്ളത്. ആ 29 അക്ഷരങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജഹറുമായും ഹമസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഉള്ള അക്ഷരങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ എന്ന് പറയുമ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മളത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വായയുടെ മുമ്പിൽ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നെങ്കിൽ, ചലനം ഉണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ് അക്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ വ്യത്യാസമാണ്, അപ്പോൾ അക് എന്ന് പറയുമ്പോൾ ആ ഖാഫിനെ അടക്കിപ്പിടിച്ചുകൊണ്ട് ശ്വാസം വിടാതെ, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത് അക് അക് എന്നാണ് പറയുന്നത്. എന്നാൽ ഫാനെ പറയുമ്പോൾ അഫ് അക് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല, എന്നാൽ ഫ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നു. അഫ് അഫ് അഫ്. എന്നാൽ ഖാഫ് പറയുമ്പോൾ ആ കാറ്റ് പോകുന്നില്ല, അഖ അഖ അഖ. അപ്പം ഇതാണ് സിഫത്തുൽ ജഹറും ഹംസും തമ്മിലെ വ്യത്യാസം. ഹംസ് ആണ് ഫ, അഫ് കാറ്റിങ്ങനെ പോകും പുറത്തേക്ക് അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ, എന്നാൽ ഖാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഖ്റജ് ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ സിഫത്തിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ വ്യത്യാസങ്ങൾ അറബി ഭാഷയിലെ ഈ 29 അക്ഷരങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ 10 അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളും മഹ്മൂസ് ആയി എന്ന് പറയും. മഹ്മൂസ് എന്നാൽ ഹംസാക്കപ്പെടുന്ന അക്ഷരങ്ങൾ. 19 അക്ഷരങ്ങൾ ജഹറാക്കുന്ന അക്ഷരങ്ങൾ. എന്താണ് ഇതിൻ്റെ നിർവചനം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും നമുക്ക് ഇൻഷാല്ലാഹ് ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തത് ജഹർ. അപ്പോൾ ഈ ജഹറും അതുപോലെ ഹംസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം, അക്ഷരങ്ങളുടെ മഹ്റജിൽ ഊന്നൽ നൽകുന്നതും ഊന്നൽ നൽകുന്ന ശക്തിയും കുറവും കുറവില്ലായ്മയും, അഥവാ ചില അക്ഷരങ്ങളെ നമ്മളതിൻ്റെ മഹ്റജിൽ ഒന്ന് ശക്തിയായി ഒന്ന് ഊന്നിക്കൊണ്ട് ഉച്ചരിക്കും, അത്തരം അക്ഷരങ്ങളെയാണ് അക്ഷരങ്ങൾക്കാണ് ജഹർ എന്ന സിഫത്തുള്ളത്. എന്നാൽ ഊന്നൽ കൊടുക്കാതെ ശ്വാസം കാറ്റ് പുറത്തേക്ക് വരുന്ന, സാവകാശം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണമാണ് ഹംസ്. അപ്പോൾ എന്താണ് അതിൻ്റെ നിർവചനം എന്താണെന്നുള്ളതും അപ്രകാരം തന്നെ അതിൻ്റെ വിശേഷണം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അഫ് ഇതാണ് ഹംസ് എന്നുള്ളത്. അഖ് ഖ് ആ അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നിക്കൊണ്ട് ശ്വാസം വിടാതെ ശ്വാസം പറയാതെ അത് നമ്മൾ ഉച്ചരിക്കുന്നു. ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾക്കുള്ളൊരു പ്രത്യേകത, അത് നമ്മുടെ സ്വനപേടകവുമായി അല്ലെങ്കിൽ തൊണ്ടയുമായി അതിന് ബന്ധമുണ്ടാകുന്നില്ല. നേരെ മറിച്ച് നാവിൽ നിന്നോ ചുണ്ടിൽ നിന്നോ അത് ഉച്ചരിക്കുന്നു, സ്വനപേടകത്തിൽ അതിൻ്റെ ചലനം ഉണ്ടാകുന്നില്ല. എന്നാൽ ജഹർ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വനപേടകത്തിൽ പ്രകമ്പനമുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തൊണ്ടയിൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ പ്രകമ്പനം സ്വനപേടകത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ജഹറിൻ്റെ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതുണ്ടാകുന്നുമുണ്ട്. സ്വനപേടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണത്. ശരി, അപ്പോൾ ജഹർ സിഫത്ത് എന്താണ്, അതുപോലെ തന്നെ ഹംസ് സിഫത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സാങ്കേതിക അർത്ഥങ്ങളാണ് പറയുന്നത്. ജഹർ ഭാഷാർത്ഥം എഅലാൻ എന്നാണ് അർത്ഥം. അത് ഉച്ചത്തിലാക്കുക, പരസ്യമാക്കുക എന്നർത്ഥം. അതിൻ്റെ സാങ്കേതിക അർത്ഥം തജ്വീദ് ഉലമാക്കൾ പറയുന്നത് പ്രകാരം അതിൻ്റെ അർത്ഥം ഹുവ ഇൻഹിബാസുൻ നഫസ് ഇൻദ നുത്ഖ് ബിൽ ഹർഫി ബിസബബി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. അതായത് ശ്വാസം നഫസ് പിടിച്ചു വെക്കലാണ്. ഇൻഹിബാസുൻ നഫസ്, ശ്വാസത്തെ പിടിച്ചു വെക്കുക, അതിങ്ങനെ ശ്വാസം പോകാതെ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. കാരണം എന്താണ്, ശ്വാസം പോകാതിരിക്കാൻ അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ ഉച്ചരിക്കാനുള്ള കാരണം എന്താണ്? ബി സബബി ഖുവ്വത്തിൽ ഇത്തിമാദി അലൽ മഖ്റജ്, അതിൻ്റെ അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ ഊന്നൽ നൽകുന്നു എന്നതാണ് ഇൻഹിബാസു സൗത്തിന് അല്ലെങ്കിൽ ഇൻഹിബാസു നഫസിന് കാരണം. അപ്പോൾ അൽ ജഹ്റു, ജഹർ എന്ന് പറഞ്ഞാൽ ശക്തി, ഖുവ്വത്ത്, സൗത്തുൽ ഹർഫ് ലി ഖുവ്വത്തിൽ ഇത്തിമാദി അലൈഹി ഫി മൗദിഇ ഖുറൂജിഹി. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശക്തി ഉണ്ടാകും, അക്ഷരങ്ങളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടാകും, കാരണം അതിൻ്റെ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ. അപ്പോൾ അതിൻ്റെ കാരണത്താൽ അതിന് പിന്നെ സ്വനപേടകം ശബ്ദം അവിടെ എന്ത് ചെയ്യും? പ്രകമ്പനം കൊള്ളുകയും അങ്ങനെ അത് പുറത്തേക്ക് പോകാതെ അവിടെ പിടിച്ചു വെക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ കൂടെ, അക്ഷരങ്ങളുടെ ശബ്ദത്തിൻ്റെ കൂടെ ശ്വാസം പുറത്തേക്ക് അതിൽ അത് സ്മൂത്തായിട്ട് ലോലമായി അത് പോകരുത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ബാക്കിയുള്ള സിഫത്തുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാവും. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ തജ്വീദ് പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മദ്രസയിലോ മറ്റോ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫുകളെ പറ്റി അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, മഖാലിൽ ഹുറൂഫിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച് സിഫാത്തുൽ ഹുറൂഫിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതായി പുസ്തകത്തിൽ കണ്ടിട്ടില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകൾക്കും ഇത് അപരിചിതമായൊരു വിഷയമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ വിഷയം പഠിക്കുക അല്ലെങ്കിൽ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കുക, തജ്വീദ് എന്ന വിഷയം പഠിക്കുന്നതിനേക്കുള്ള പ്രധാനം ഇത് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒക്കെ ഉണ്ട്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക. പിന്നെ സാവകാശം ഇതൊക്കെ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഏതായിരുന്നാലും അക്ഷരങ്ങളുടെ വ്യക്തമായി തന്നെ നമുക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന് ഈ രൂപത്തിലുള്ള വിശേഷണം, പൊതുവിശേഷണമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞത്, ഇത് ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുക. ഇതിന് ഒരു അക്ഷരത്തിന് ഒരു നാല് സിഫത്തുകളൊക്കെ വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സിഫത്തുകൾ, ഈ വിശേഷണങ്ങളിൽ തന്നെ ശക്തി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് ഹറക്കാത്തുകളാണോ ഉള്ളത്, സുക്കൂനാണോ ഉള്ളത്, ഇതൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വിശേഷണത്തിൻ്റെ പിന്നെ അപ്ലിക്കേഷൻ, അത് പ്രയോഗതലത്തിൽ ആ അക്ഷരങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് പരിഗണിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള ആകെയുള്ള വിശേഷണങ്ങളെ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ്. അത് ചിലപ്പോൾ വിശേഷണം പിന്നെ ശക്തി കുറഞ്ഞതുണ്ടാകും, കൂടിയതുണ്ടാകും, മീഡിയം മധ്യ നിലവാരത്തിലുണ്ടാകും, എല്ലാം പരിഗണിച്ചുകൊണ്ട് ആണ് അക്ഷരങ്ങൾക്ക് നമ്മൾ വിശേഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തുൽ ജഹർ നമ്മൾ പറഞ്ഞു, അക്ഷരങ്ങളെ ശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് അത് അതിൻ്റെ മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങൾ 19 അക്ഷരങ്ങളാണ്, ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐൻ, ലോ, മീം, വാവ്, സ, നൂൻ, ഖാഫ്, അലിഫ്, റോ, ഹംസ, ഗൈൻ, ബാദ്, ദാൽ, യ, തോ, ലാം, ബ, ജീം, ദാൽ. അപ്പോൾ ഈ 19 അക്ഷരങ്ങളാണ് ജഹറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിൽ അ, ലോ, മ, വ, സ, ന, ഖ, റോ, അ, അ, ഗോ, ബോ, ദ, യ, തോ, ല, ബ, ജ, ദ. ഇനി മഹ്റജാക്കി ഉച്ചരിക്കുകയാണെങ്കിൽ അ, അദ്, അം, ഔ, അസ്, അൻ, അഖ്, അ, അർ, അ, അഗ്, അദ്,
7: അദ് ഐ അത് അൽ അബ് അജ് അദ്
6: ഇപ്പം ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം നമ്മൾ പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തൊണ്ടയിൽ അല്ലെങ്കിൽ സ്വനപേടകത്തിൽ അവിടെ ഒരു ചലനം, പ്രകമ്പനം, ഇളക്കം നടക്കുന്നതായി നമുക്ക് തോന്നും. അപ്രകാരം തന്നെ മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ഇത് ഉച്ചരിക്കുന്നത്. ഇതാണ് ജഹ്റിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തേത് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ വിപരീതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിപരീതമുള്ള സിഫത്തുകൾ. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്. നേരത്തെ നമ്മൾ ശ്വാസം അടക്കിപ്പിടിച്ച് മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ജഹ്ർ പറഞ്ഞതെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം, ശ്വാസം വിട്ടുകൊണ്ട് പിന്നെ മഹ്റജിൽ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ 19 ജഹ്റിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ബാക്കിയുള്ള 10 വിപരീത സിഫത്തായ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമ്മൾ നേരത്തെ ജഹ്റിൻ്റെ അർത്ഥം ഇലാൻ എന്ന് പറഞ്ഞതുപോലെ ഭാഷയിൽ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അൽ ഖഫ, അതായത് ഗോപ്യമാകുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൽ ചെറിയ ഊന്നൽ, അതിൻ്റെ ഊന്നൽ നൽകാതെ, വല്ലാതെ ഊന്നൽ നൽകാതെ ചെറിയ രൂപത്തിൽ ആ ഊന്നലിന് എത്തിമാതിൽ വരുന്ന ദുർബലതയാണ് അക്ഷരങ്ങളുടെ. ശ്വാസം പിടിച്ച് ഉച്ചരിക്കാതെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇപ്പോൾ അതിൽ 10 അക്ഷരങ്ങളാണുള്ളത്. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്, 10 അക്ഷരങ്ങളെ അങ്ങനെ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തിമുൽ ജസരിയയിൽ പറയുന്നു, മഹ്മൂസുഹ ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്. അപ്പോൾ ഈ 10 അക്ഷരങ്ങൾ എഫ് അഹ് أث أف أح أه أس أك أت അപ്പോൾ ഇത് കാഫ് ഒക്കെ പറയുമ്പോൾ, ത ഒക്കെ പറയുമ്പോൾ അക് അത്. അപ്പോൾ ഈ ഒരു ഹംസ് അതിന് നൽകണം. ജറയാനുൻ നഫ്സ് നഫസ് ഇന്ദ നുത്ഖി ബിൽ ഹർഫി ലിദ്ഉഫിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങളെ മഹ്റജിൽ ചെറിയ ഊന്നൽ നൽകിക്കൊണ്ട്, വല്ലാതെ ഊന്നൽ നൽകാതെ സോഫ്റ്റായി നിലക്ക് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ സ്ട്രോങ്ങിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അൽ ജഹറിലുള്ളത്. മനസ്സിലായില്ല? 10 അക്ഷരമാണ് എഫ് അഹ് അസ് അഹ് അഷ് അഹ് അസ് അസ് അക്. അപ്പോൾ ഈ രൂപത്തിൽ ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്, 10 അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ ശരിക്കും ഉച്ചരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബ്ബായ സംഗതിയാണ്, പ്രാവർത്തികമാക്കലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സംഗതി പഠിക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിപരീതം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, നമ്മൾ വിപരീതങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ഹംസ്, അതുപോലെ വിപരീതമായ ജഹർ. ഇത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ വിശേഷണം നൽകി കൊണ്ട് ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാകുമ്പോഴാണ് ഈ വിശേഷണം കൂടുതൽ വരുന്നത്. അക്ഷരങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും പിന്നെ ഈ സിഫത്തുകൾ പ്രാവർത്തികമാക്കണം. അത് മുത്തഹരിക്കായി വരികയാണെങ്കിലും സാക്കിനായി വരികയാണെങ്കിലും അഥവാ ഹർക്കത്തുണ്ടെങ്കിലും ഹർക്കത്തില്ലെങ്കിലും ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ ആ അക്ഷരത്തിന് കൊടുക്കേണ്ട സംഗതിയാണ്.
8: പക്ഷേ അത് സുക്കൂനാകുമ്പോൾ കുറച്ച് കൂടുതൽ ശക്തമായി തന്നെ അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അത് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ മുത്തഹരിക്കായി വരുമ്പോൾ, ഹർക്കത്തുണ്ടായി വരുമ്പോൾ അത് കൂടുതൽ അനുഭവപ്പെടുകയില്ല, അല്ലെങ്കിൽ കൂടുതൽ അത്ര പിന്നെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇനി ബാക്കി വരുന്ന സിഫത്തുകൾ ഓരോന്നും വിപരീതങ്ങളുള്ളതും അതുപോലെ തന്നെ വിപരീതങ്ങൾ ഇല്ലാത്തതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടും അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള സമീർ മദീനി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
5: റേഡിയോ ലിനി മനപാഠം സഅദുൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിലെ സൂറ സജദ ഇൻസാൻ, ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി അദ്ദേഹത്തിന്റെ ഖിറാത്തും.

മഗ്‌രിബ്. നമസ്കാരം. മദീനയിൽ നിന്നും സൂറ മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ. ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹർമൈൻ ലൈവ്, സൂറ സജദ, സൂറത്തെ ഇൻസാൻ, ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയും, സൂറത്ത് മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ ഇവരുടെ ഖിറാത്താണ് ഹർമൈൻ ലൈവിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പം ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30-നും ബുധൻ രാവിലെ 9:35-നും വ്യാഴം വൈകുന്നേരം 5:35-നും പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 94. വലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, അയ്മാനക്കും നിങ്ങളുടെ സത്യങ്ങളെ, ദഖലൻ, കടന്നുകൂടുന്നത്, ചതി, വഞ്ചന, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ഫതസില്ല, എന്നാൽ ഇടറിപ്പോകും, വഴുതിപ്പോകും, ഖദമുൻ വല്ല പാദവും കാലും. ബഅദ സുബൂതിഹ അത് ഉറച്ച ശേഷം സ്ഥിരപ്പെട്ട ശേഷം. വതദൂഖു നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും അനുഭവിക്കുകയും ചെയ്യും. അസൂഅ തിന്മയെ മോശമായത് കഷ്ടത. ബിമ സദത്തും നിങ്ങൾ തട്ടിത്തിരിഞ്ഞതുകൊണ്ട് തിരിച്ചുവിട്ടതു നിമിത്തം. അൻസബീലി മാർഗത്തിൽ നിന്ന് മാർഗം വിട്ട്. അല്ലാഹി അല്ലാഹുവിൻ്റെ. വലക്കും നിങ്ങൾക്കുണ്ട് ദാനും. അദാബുൻ ശിക്ഷ. അലീം വമ്പിച്ചതായ.

0: നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ കടന്നുകൂടുന്ന ഒരു ചതിമാർഗമാക്കി തീർക്കരുത്. അപ്പോൾ അതുനിമിത്തം വല്ല പാദവും അതുറച്ചതിന്റെ ശേഷം ഇടറിപ്പോയേക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തട്ടിത്തിരിഞ്ഞ അഥവാ തട്ടിത്തിരിച്ചതുമൂലം നിങ്ങൾ തിന്മ അനുഭവിക്കുകയും ചെയ്തേക്കും. നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും.
1: വചനം 95. വലാ തഷ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി അഹ്ദില്ലാഹി, അള്ളാഹുവിന്റെ വക കരാറിന്, ഉടമ്പടിക്കു പകരം. സമനൻ, വില, ക്രയം. ഖലീലൻ, കുറഞ്ഞ, അല്പമായ. ഇന്നമ, നിശ്ചയമായും യാതൊന്ന്. ഇൻദല്ലാഹി, അള്ളാഹുവിങ്കലുള്ള. ഹുവ ഖൈറുൻ, അതുതന്നെ ഉത്തമം. ലക്കും, നിങ്ങൾക്ക്. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ. തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ. നിങ്ങൾ അറിയുന്നുവെങ്കിൽ.

0: അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ അല്പമായ വില വാങ്ങുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹുവിങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ.
1: വചനം 96. മാ ഇൻദകും, നിങ്ങളുടെ പക്കൽ ഉള്ളത്, അടുക്കൽ ഉള്ളത്. യംഫദു, തീർന്നു പോകും, കഴിഞ്ഞു പോകും. വമാ ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ ഉള്ളതാകട്ടെ. ബാഖിൻ, ശേഷിക്കുന്നതാണ്. വലനജിയന്ന, തീർച്ചയായും നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അല്ലദീന സബറു, ക്ഷമിച്ചവർക്ക്. അജ്റഹും, അവരുടെ കൂലി, പ്രതിഫലം. ബി അഹ്സനി, നല്ലത് അനുസരിച്ച്, അധികം നല്ലത് അനുസരിച്ച്. മാ കാനു, അവരായിരുന്നതിൽ. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.

0: أجرهم بأحسن ما كانوا يعملون.
1: നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്, അല്ലാഹുവിങ്കിലുള്ളതാകട്ടെ ശേഷിക്കുന്നതുമാകുന്നു. ക്ഷമിച്ചവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം തീർച്ചയായും നാം നൽകുക തന്നെ ചെയ്യും.
2: സത്യപ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കുന്നതിനെപ്പറ്റി മുമ്പ് പലതും പ്രസ്താവിച്ചു. അതിനെപ്പറ്റി ശക്തിയായ ഭാഷയിൽ വീണ്ടും ചില കാര്യങ്ങൾ അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവമാണിത് കുറിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ നിരോധത്തിലും ആക്ഷേപത്തിലും എല്ലാത്തരം ശപഥങ്ങളും ലംഘനവും ഉൾപ്പെടുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തപ്പെട്ട പ്രതിജ്ഞകളെ ലംഘിക്കുന്നത് സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ പല ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഈ വചനങ്ങളിൽ കാണുന്ന ചില താക്കീതുകളുടെ സ്വരം നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ശപഥങ്ങളും കരാറുകളും ലംഘിക്കുന്നത് ചതിയും കുഴപ്പം സൃഷ്ടിക്കലുമാണെന്നുള്ളതിന് പുറമെ, ഒന്ന്, അത് ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ കാലുറച്ചു നിന്ന ശേഷം അതിൽ നിന്നുള്ള വ്യതിയാനമാണെന്നും, രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞു പോകുവാനും മറ്റുള്ളവരെ തെറ്റിത്തിരിക്കുവാനും അത് കാരണമാകുന്നതിനാൽ അതിന്റെ കടുത്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും കൂടി ഈ വചനങ്ങളിൽ താക്കീത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ഉടമ്പടികളെ ലംഘിക്കുന്നതിന്റെ അർത്ഥം ഐഹികമായ കാര്യലാഭങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നാണല്ലോ. ലംഘനം നിമിത്തം ഇഹത്തിൽ എന്തുതന്നെ നേട്ടം ലഭിച്ചാലും അത് കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. നേരെ മറിച്ച് പാലനം നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന നേട്ടങ്ങളാകട്ടെ വമ്പിച്ചതും നിലനിൽക്കുന്നതുമാകുന്നു. സത്യപ്രതിജ്ഞകൾ ശരിക്കു പാലിക്കുവാൻ കുറെയൊക്കെ ക്ഷമയും സഹനവും ആവശ്യമായി വന്നേക്കാം. എന്നാൽ അതിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നൊക്കെയാണ് പിന്നീട് പ്രസ്താവിച്ചതിന്റെ സാരം.
3: വചനം 97. മനഅമില, ആർ പ്രവർത്തിച്ചുവോ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സാലിഹൻ, നല്ലതിനെ, സൽക്കർമ്മം, മിൻ ദക്കരിൻ, ആണിൽ നിന്ന്, ആണാവട്ടെ, ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന്, പെണ്ണാവട്ടെ, വഹുവ, അവൻ, താൻ, അയാൾ ആകട്ടെ, മുഅ്മിനുൻ, സത്യവിശ്വാസിയാണ്, ഫലനുഹിയന്നഹു, എന്നാൽ തീർച്ചയായും നാം അവനെ ജീവിപ്പിക്കും, ഹയാതൻ, ഒരു ജീവിതം, തൊയ്യിബാറ്റൻ, നല്ലതായ, വിശിഷ്ടമായ, പരിശുദ്ധമായ, വലനജിസിയന്നഹും, തീർച്ചയായും അവർക്കു നാം പ്രതിഫലം നൽകുകയും ചെയ്യും, അജ്റഹും, അവരുടെ പ്രതിഫലം, ബി അഹ്സനിമ, യാതൊന്നിൽ വെച്ചു നല്ലതനുസരിച്ച്, കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന,
0: മൻ അമില

0: ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും.
1: സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിൽ പുരുഷനും സ്ത്രീയുമെന്ന വ്യത്യാസമില്ല. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കുകയുള്ളൂ. സത്യവിശ്വാസികളല്ലാത്തവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇഹത്തിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു തീർക്കുന്നു. ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വേറെ സ്ഥലത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. സത്യവിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നൽകാമെന്നും പരലോകത്ത് വെച്ച് അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കൂടി നൽകപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അനുവദനീയവും ഉത്തമവുമായ ഉപജീവനമാർഗം ലഭിക്കുക, ഉള്ളതിൽ സംതൃപ്തിയുണ്ടാകുക, അന്യരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുക, മോക്ഷം സിദ്ധിക്കുക, സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരിക്കുക എന്നിങ്ങനെ ഹയാത്തുൻ ത്വയ്യിബ അഥവാ നല്ല ജീവിതം എന്ന വാക്കിന് പലരും പല പ്രകാരത്തിൽ വിവക്ഷ നൽകി കാണാം. ഇങ്ങനെയുള്ള ചില റിവായത്തുകൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന വാക്കാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അനന്തരം ഇതിനു തെളിവായി താഴെ കാണുന്ന ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി, റഹ്മത്തുള്ളാഹി അലൈഹിം എന്നിവർ പല മാർഗങ്ങളിൽ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു. അഹ്മദും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച വേറൊരു നബി വചനത്തിന്റെ സാരം ഇപ്രകാരമാകുന്നു: ഒരു നന്മയിലും സത്യവിശ്വാസിയോട് അള്ളാഹു അനീതി ചെയ്യുകയില്ല അഥവാ അവന് കുറവ് വരുത്തുകയില്ല. ഇഹത്തിൽ അതിനു പകരം അവന് കൊടുക്കപ്പെടും. അതിന്റെ പേരിൽ അവന് പരലോകത്ത് വെച്ചും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എന്നാൽ അവിശ്വാസിയാകട്ടെ, അവന്റെ നന്മകൾക്ക് പ്രതിഫലമായി അവൻ ഇഹത്തിൽ വെച്ച് ആഹാരം നൽകപ്പെടും. അങ്ങനെ അവൻ പരലോകത്ത് എത്തിച്ചേർന്നാൽ അവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും ഉണ്ടായിരിക്കയില്ല. പലരും ധരിക്കാറുള്ളതുപോലെ കുറെ സമ്പത്തും ഭൗതിക നേട്ടങ്ങളും കൈവരിക്കുകയെന്നല്ല നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സമ്പത്തും സുഖാഡംബര മാർഗങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും ശരി, മനസമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത പക്ഷം ആ ജീവിതം ദുഷ്കരവും കുടുസായതും തന്നെ. ഒരു ഹദീസിൽ ഈ യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാട്ടുന്നത്. ധനം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഉണ്ടാകുന്നത്, മനസ്സിന്റെ ധന്യതയാണ് ധനം. ബുഖാരി, മുസ്ലിം. പരിഷ്കൃതങ്ങളെന്നും സമ്പന്നങ്ങളെന്നും ഘോഷിക്കപ്പെടുന്ന ചില രാജ്യങ്ങളിലെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും അവരുടെ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യ പോലുള്ള കടും കൈകൾക്ക് മുതിരുന്നത് ഇക്കാലത്ത് ഒരു നിത്യ സംഭവമായിരിക്കുകയാണല്ലോ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത നിലവാരം ഉയർന്നതാവട്ടെ താണതാവട്ടെ, അവൻ സന്തുഷ്ടനും അള്ളാഹു തനിക്കു നൽകിയതിൽ സംതൃപ്തനുമായിരിക്കും. അഹങ്കാരമോ അതിമോഹമോ അസമാധാനമോ നൈരാശ്യമോ അവനെ തീണ്ടുകയില്ല. അധികമുള്ളതിൽ അവൻ നന്ദിയുള്ളവനും കുറവുള്ളതിൽ അവൻ ക്ഷമാലുവുമായിരിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്ത് സമ്പാദിച്ചു വെക്കണമെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കണമല്ലോ. അതിനുള്ള മാർഗം അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദ് 47-48 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് ജംഷീർ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 47-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ബിംബാരാധനയിൽ നിന്നും ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ദീർഘമായ കാലം പ്രബോധനം ചെയ്യുകയും പക്ഷേ ആ ജനത അത് തിരസ്കരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ് സൂറത്തുൽ ഹൂദിലെ ആദ്യ ഭാഗങ്ങളിൽ ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അവസാനം അള്ളാഹു അതിക്രമികളായ ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു. മഴ ശക്തിയായി പെയ്തു. വിശ്വാസികൾ ആയ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളും നൂഹ് നബിയോടൊപ്പം ആ കപ്പലിൽ സുരക്ഷിതരായി. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസികളുടെ കൂടെ ചേർന്നപ്പോൾ തൻ്റെ മകനു വേണ്ടി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സംസാരിക്കുന്ന വചനമാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത മറുപടി, നൂഹെ, നിനക്ക് അർഹതയില്ലാത്ത കാര്യം, അറിവില്ലാത്തൊരു കാര്യം നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവേ, അറിവില്ലാത്ത ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും വല വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് നൂഹ് നബി അലൈഹി സ്സലാം ഉടനെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള തിരുത്ത് വന്നപ്പോൾ ഉടനെ അത് സ്വീകരിക്കുന്ന വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനം, അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് ആ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. മഴ പ്രളയം അവസാനിക്കുകയും ആകാശത്തോട് അള്ളാഹു മഴ പെയ്യുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും ഭൂമിയോട് പെയ്ത പ്രളയജലം മുഴുവനും കുടിച്ചു തീർക്കാനും വിഴുങ്ങാനും അള്ളാഹുവിൻ്റെ കൽപ്പന വരികയും ശേഷം അള്ളാഹു പറയുന്നു, ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വബറകാതിൻ അലൈക് വഅല ഉമമിൻ മിമ്മം മഅക് വഉമമുൻ സനുമത്തിഉഹും ثم യമസ്സുഹും മിന്നാ അദാബുൻ അലീം. ഖീല യാ നൂഹ്, നൂഹ് നബി അലൈഹി സ്സലാമിനോട് പറയപ്പെട്ടു. എന്താ പറഞ്ഞത്? ഇഹ്ബിത്ത്, നൂഹ ഇറങ്ങിക്കൊള്ളുക കപ്പലിൽ നിന്ന്. ബിസലാമിൻ മിന്ന, നമ്മളിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തോടുകൂടി, രക്ഷയോടുകൂടി, ശാന്തിയോടുകൂടി. സലാം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനത്തോടുകൂടി. അപ്പൊ ബറക്കാത്തിൻ, അനുഗ്രഹത്തോടുകൂടിയും. അലൈക്ക, ആർക്കൊക്കെയാണ് ഈ ശാന്തിയും ഈ അനുഗ്രഹവും? ആർക്കെല്ലാമാണ്? അലൈക്ക, അള്ളാഹുവിൽ വിശ്വസിച്ച് ശത്രുക്കളുടെ ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും സഹിച്ച് ക്ഷമയോടുകൂടി തൻ്റെ ദൃഢമായ വിശ്വാസത്തിൽ നിലക്കൊണ്ട നൂഹ് നബി അലൈഹി സ്സലാം, താങ്കൾക്ക് ഒന്ന് അലൈക്ക്, താങ്കളുടെ മേൽ. അതോടൊപ്പം ആർക്കാണ്? വഅല ഉമമിൻ മിമ്മം മഅക്, താങ്കളോടൊപ്പം വിശ്വസിച്ച് ഈ കപ്പലിൽ കയറിയ വിശ്വാസികൾക്ക്. ആ വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ലോകം അവസാനിക്കുന്നതുവരെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബറക്കാത്തും ബറക്കത്തും, അവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നൂഹ് നബിയെ താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള വിശ്വാസികൾക്കും നമ്മളിൽ നിന്നുള്ള അനുഗ്രഹവും പിന്നെ കാരുണ്യവും, ആ കാരുണ്യത്തോടും അനുഗ്രഹത്തോടെയും ഒപ്പം ശാന്തിയോടെയും ഒപ്പം കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്സലാമിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, വ ഉമമുൻ, എന്നാൽ വേറെ ചില ജനസമൂഹങ്ങൾ വരാനിരിക്കുന്നു. സനുമത്തിഉഹും, അവർക്ക് നാം സുഖങ്ങൾ ആസ്വദിപ്പിക്കും. മത്തായുമത്തിഉന്നാ, ആസ്വദിപ്പിക്കുക. പക്ഷെ സുമ്മ യമസ്സുഹും, പിന്നെ അവരെ പിടികൂടും. മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ ഈ ആയത്തിൽ വളരെ വ്യക്തമാണ്, ഇവിടെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ചരിത്രം വിശദീകരിച്ച് എല്ലാ ഒരു നൂറ്റാണ്ടോളം തൗഹീദി പ്രബോധനം നടത്തി അവസാനത്തതിൻ്റെ പരിണിതി വിശ്വാസികൾക്ക് ആ കപ്പലിൽ അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതും, അവിശ്വാസികളും നിഷേധികളുമായ തൻ്റെ ജനതയെ തങ്ങളുടെ കൺമുമ്പിൽ നശിപ്പിച്ചു എന്നുള്ളതും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹം ഇവിടെ മുഫസ്സിറുകൾ, ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നത്, യുഖ്ബിർ തആല അമ്മാ ഖീല ലിനൂഹ്, നൂഹിനോട് പറയപ്പെട്ടതിനെ പറ്റി അള്ളാഹു നമ്മളെ അറിയിക്കണം. എന്താണ്? അള്ളാഹു കപ്പല് അയച്ചപ്പോൾ തന്നെ ആ അള്ളാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹം അത് അവർക്ക് കിട്ടുകയാണെന്നാണ്. ആർക്കൊക്കെ ഉണ്ടത്? ആ സലാം അലൈഹി, നൂഹ് നബി അലൈഹി സ്സലാമിനുണ്ട്. വഅല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികൾക്കുണ്ട്. അവർക്ക് മാത്രമല്ല, വഅല കുല്ലി മുഅ്മിനിൻ മിൻ ദുർരിയതിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കെല്ലാം ആ അനുഗ്രഹമുണ്ട്. കമാ ഖാല മുഹമ്മദ് ഇബ്നു കഅബ്, മുഹമ്മദ് ഇബ്നു കഅബ് പറഞ്ഞതുപോലെ, എന്താണ്? ദഖല ഫീ ഹാദ സലാം, ഈ സലാമിൽ, അള്ളാഹുവിൽ നിന്നുള്ള ഈ ശാന്തിയിൽ പ്രവേശിക്കും, അതിലുൾപ്പെടും. കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹുവിൽ നിന്നുള്ള ഈ സലാം, ഈ ശാന്തി സമാധാനം ഉണ്ടാകും. അതേപോലെ തന്നെ വഖദാലിക ഫിൽ അദാബി, വൽ മതാഴി കുല്ലു കാഫിരിൻ വ കാഫിരത്തിൻ ഇലയോമിൽ ഖിയാമ. അള്ളാഹുവിൻ്റെ വേദനിക്കുന്ന ശിക്ഷ അത് ഖിയാമത്ത് നാൾ വരെയുള്ള സത്യനിഷേധികൾക്ക് നിഷേധിനികൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി അള്ളാഹു അറിയിക്കണം. ഖാല റബ്ബി ഇന്നി, അപ്പോൾ ഖീല യാ നൂഹ്, നൂഹേ, നൂഹ് അലൈഹി സ്ലാമിനോട് പറയപ്പെട്ടു, യാ നൂഹ് നൂഹേ, ഇഹ്ബിത് ബിസലാമി മിന്ന വ ബറകാത്തിൻ, നമ്മളിൽ നിന്നുള്ള ശാന്തിയോടുകൂടിയും അതേപോലെ അനുഗ്രഹത്തോടുകൂടിയും താങ്കൾ എന്ത് ചെയ്യുക, ഇറങ്ങിക്കൊള്ളുക. ആരൊക്കെയാണ് ഇറങ്ങേണ്ടത്? താങ്കളും ആർക്കൊക്കെയാണ് ഈ അനുഗ്രഹം ശാന്തിയും? അലൈക വ അല ഉമമിമ്മിമ്മ മാക്ക്, താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള ജന വിശ്വാസികളായ ജനസമൂഹത്തിനും. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി, വ ഉമമുൻ സനുമത്യുഹും, എന്നാൽ വേറെ ജനസമൂഹമുണ്ട്, അവർക്ക് നാം സുഖങ്ങളൊക്കെ ആസ്വദിപ്പിക്കും. സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ, അപ്പം അവർക്ക് നാം സൗഖ്യം സുഖം ആസ്വദിപ്പിക്കും, പക്ഷേ സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ അലീം, പിന്നെ അവർക്ക് വേദനിക്കുന്ന ശിക്ഷ നാം അവരെ ഭീഷണമായി അവരെ പിടികൂടും, കാരണം അവർ വിശ്വസിക്കാത്ത ജനങ്ങളായി.

മുത്തഖീൻ. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, തിൽക്ക തിൽക്ക മിൻ അംബാ ഇൽ ഗൈബി, മുഹമ്മദ് നബിയെ, ഇതെല്ലാം അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും സംഭവമൊക്കെ അദൃശ്യമായ വാർത്തകളിൽപ്പെട്ടതാണ്. നൂഹീഹ ഇലൈക്, അവയെല്ലാം നിനക്കു നാം ബോധനം നൽകുകയാണ്, താങ്കൾക്ക് നാം വഹി നൽകുകയാണ്, സന്ദേശമായി നൽകുകയാണ്. മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഇത് നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. വളരെ വ്യക്തമാണ്, മാ കുന്ത, നബിയെ താങ്കളല്ല, തഅലമുഹ, ആ വാർത്തകൾ അറിയുന്നവൻ, അൻത, താങ്കളോ, വലാ ഖൗമുക, താങ്കൾക്ക് കൂടെയുള്ള താങ്കളുടെ ജനതയോ, മിൻ ഖബ്ലി ഹാദാ, ഇവിടെ നാം വഹിയായി താങ്കൾക്ക് ഇത് നൽകുന്നതിൻ്റെ മുമ്പ്. അതുകൊണ്ട് ഫസ്ബിർ, പ്രബോധന വീതിയിൽ മുഹമ്മദ് നബിയെ അങ്ങ് ക്ഷമയോടുകൂടി നിലക്കൊള്ളുക, ക്ഷമിക്കുക. ഇന്നൽ ആഖിബത്ത, തീർച്ചയായും പര്യവസാനം, കാര്യങ്ങളുടെ പര്യവസാനം, ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ളാഹിക്ക് പിന്നെ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നൂഹ് നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവർ ഇതേപോലെ മുഹമ്മദ് നബിയെ, താങ്കൾ ഈ ജനസമൂഹത്തിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ടാക്കി ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അർപ്പിച്ച് അത് മഹാത്മാരെ പ്രതിനിധീകരിക്കുന്നു, അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്, അള്ളാഹൻ്റെ വലിയുകളാണ്, അവർ തങ്ങളുടെ കാര്യം അള്ളാഹൻ്റെ അടുത്ത് പറയും എന്നൊക്കെയുള്ള വിശ്വാസം പേറി മക്കയിലെ മുശ്രിക്കുകൾ ഏറ്റവും വലിയ ഗുരുതരമായ ശിർക്ക് ചെയ്ത് ആ വിശ്വാസം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ, അവരെ വളരെ സ്നേഹപൂർവ്വം ഗുണകാംക്ഷാപൂർവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അള്ളാഹുവിലേക്ക്, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലേക്ക്, അവനോട് മാത്രം സഹായം ചോദിക്കുന്നതിലേക്ക്, അവനിൽ നിന്ന് മാത്രം ഗുണം പ്രതീക്ഷിക്കുന്നതിലേക്ക്, അവനോട് മാത്രം ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിലേക്ക് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണം വളരെ എന്താ പറയുക, തീർത്തും നിരാശാജനകമായ പ്രതികരണം. ഉപദ്രവം, പരിഹസിക്കൽ, ബഹിഷ്കരിക്കൽ, ആക്രമിക്കൽ, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും ഇത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അവരിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും അഭിമുഖീകരിച്ച അവസ്ഥയാണ്. വളരെ വ്യക്തമാണ്, ഇവിടെ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത വദ്ദ് സുവാഹ് യഊസ് യഊക് നസുർ ഇങ്ങനെ തുടങ്ങിയ വിഗ്രഹങ്ങളോട്. അപ്പോൾ ഇതിലുള്ള സാദൃശ്യം, ഹാദിഹിൽ ഖിസ്സത്തു വ അഷ്ബാഹുഹ, ഈ ഇതൊക്കെ എന്താണ്, ഈ ചരിത്രവും ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ, ഇതൊക്കെ മിൻ അഖ്ബാരിൽ ഗുയൂബി സാലിഫ നൂഹീഹ ഇലൈക്, നബിയെ, മുമ്പ് കഴിഞ്ഞുപോയ ജനതകളുടെ ഈ ചരിത്രങ്ങൾ, വാർത്തകൾ, ഗൈബിയായ അദൃശ്യമായ ഈ വാർത്തകൾ താങ്കൾക്ക് വഹിയായി നൽകുന്നത്, അതൊക്കെ താങ്കളൊരിക്കലും അറിയുന്നവരായിരുന്നില്ല, താങ്കൾക്കോ താങ്കളുടെ ജനതയോ അതിനെക്കുറിച്ചൊന്നും അറിയുന്നവരായിരുന്നില്ല, പക്ഷേ അതൊക്കെ താങ്കൾക്ക് നാം അറിയിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ട എന്താണ്, ആര് താങ്കളെ കളവാക്കിയാലും, ഫസ്ബിർ അലാ തക്ദീബി മൻ കദ്ദബക മിൻ ഖൗമിക, താങ്കളുടെ ജനതയിൽ നിന്ന് ആര് താങ്കളെ കളവാക്കിയാലും, വഅദാഹും ലക്, അവർ ആര് താങ്കളെ ഉപദ്രവിച്ചാലും, ഫ ഇന്ന സനൻസുറുക, താങ്കളെ നാം സഹായിക്കും. നൂഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സഹായിച്ചതുപോലെ, മുമ്പ് അതുപോലുള്ള അമ്പിയാക്കളെ സഹായിച്ചതുപോലെ താങ്കളെയും നാം സഹായിക്കും. അതുമാത്രമല്ല, വനജഅലുൽ ആഖിബത ലക് വലി അത്ബാഇക് ഫി ദുനിയാ വൽ ആഖിറ കമാ ഫഅൽനാ ബി ഇഖ്വാനിക്, നാം ഏറ്റവും നല്ല പര്യവസാനം, ഇപ്പോൾ ഉപദ്രവങ്ങൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും ആളുകൾ കൂടുതൽ

ഹഖിൻ്റെ പക്ഷത്തും നിഷേധത്തിൻ്റെ ഭാഗത്തും ആണെങ്കിലൊക്കെ എന്തൊക്കെയാണെങ്കിലും നജ അലുൽ ലാഖിബത്തലഖ് കാര്യങ്ങളുടെ നല്ല പര്യവസാനം നബിയെ താങ്കൾക്കായിരിക്കും. വലി അത്ബായിക താങ്കളെ ഈ നന്മയിൽ ഈ വിശ്വാസത്തിൽ ഈ സൽക്കർമ്മങ്ങളിൽ പിന്തുടരുന്ന വിശ്വാസികൾക്കും ദുന്യാവൽ ആഖിറ ഇവിടെ ദുനിയാവിലും ആഖിറത്തിലും

അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യുക, ഹംദ് ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത് അൽഹംദുലില്ല, അള്ളാഹ്ക്ക് സ്തുതികൾ അർപ്പിക്കുക, വഷ്കുറുഹു.

ഉത്കർഷവും ആശ്വാസവുമാണ് 48-ാമത്തെ വചനത്തിലുള്ളത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട്

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഈസ് ഖുർആൻ റേഡിയോയിലിനി തൻസീൽ സൂറ അങ്കബൂത്ത് മുതൽ സൂറ അസജദ വരെ പാരായണം അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

كذب ولولا أجل مسمى لجاءهم العذاب.

وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج

أصابك إن ذلك من عزم الأمور ولا تصعر

0: يعلمون فأعرض عنهم وانتظر إنهم منتظرون.
1: جزاك الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കപൂത്ത് മുതൽ സൂറ അസജദ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി കിഡ്സ് ടൈം, ലോക പ്രശസ്ത കൊച്ചുകാര്യങ്ങളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മോടൊപ്പം സൂറത്തുൽ ഹക്കയുടെ 24 മുതൽ 52 വരെയുള്ള ഖുർആൻ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ഹാക്കയുടെ 24 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് നബീൽ അൽ റിഫാൽ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: جزاكم الله خيرا.
1: السلام عليكم ورحمة الله. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം. നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
0: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
0: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
0: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം. സഅദ് അൽ ഖാമിദി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹാഖ 69 അധ്യായം 13 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
1: أعوذ بالله من الشيطان الرجيم
2: فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്തതായി തഫ്സീർ സഅദി. സൂറത്തുൽ കൗസറിന്റെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ അടുത്ത ഒരു എപ്പിസോഡാണ് നമ്മളിനി കേൾക്കുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 109 അധ്യായം സൂറത്തുൽ കാഫിറൂനിലെ ആയത്തുകളുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ ആയത്തുകളുടെ പദാനുപദ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുൽ, നബിയെ, താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല, മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ, വലാ അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, വലാ അന, ഞാനുമല്ല, ഞാനല്ല താനും, ആബിദുൻ, ആരാധിക്കുന്നവൻ, മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന, വല അൻതും, നിങ്ങളുമല്ല, ആബിദൂന, ആരാധിക്കുന്നവർ, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ, അഥവാ എൻ്റെ ആരാധന, ലക്കും, നിങ്ങൾക്ക്, ദീനുക്കും, നിങ്ങളുടെ മതം, വലിയ, എനിക്ക്, ദീൻ, എൻ്റെ മതം, എൻ്റെ നടപടി എന്നർത്ഥം. ഇനി സൂറത്തുൽ കാഫിറൂനിലെ ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അതിപ്രകാരമാണ്:
1: ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
2: നബിയെ പറയുക, അവിശ്വാസികളെ,
1: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
2: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല,
1: വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്,
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല,
1: വലാ അന ആബിദും മാ അബദ്തും,
2: നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല,
1: വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്,
2: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല,
1: ലക്കും ദീനുക്കും വലിയ ദീൻ,
2: നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതവും.
0: വിശുദ്ധ ഖുർആനിലെ 109 അധ്യായം സൂറത്തുൽ കാഫിറൂൻ, അതിൻ്റെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കി. ആയത്തുകൾ അതിൻ്റെ മുഴുവനായ അർത്ഥവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ സൂറത്തിൻ്റെ വിശദീകരണമെന്നോണം പ്രശസ്ത ഖുർആൻ മുഫസ്സിർ നാസിറു സഅദി തൻ്റെ തഫ്സീറിൽ നൽകിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മലയാള പരിഭാഷയോ വിശദീകരണമോ ആണ് ഇനി നമ്മൾ കേൾക്കുന്നത്. തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കി അതിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. അദ്ദേഹം നേർപഥം വരികയിൽ തുടർച്ചയായി എഴുതി വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് തഫ്സീർ സഅദിയുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം.
3: സത്യനിഷേധികളോട് വ്യക്തമായും സ്പഷ്ടമായും നീ പറയുക, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അതായത്, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും നീ വിട്ടുനിൽക്കുക. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. കാരണം അള്ളാഹുവിനുള്ള നിങ്ങളുടെ ആരാധന നിഷ്കളങ്കമല്ല, അവനുള്ള നിങ്ങളുടെ ആരാധന ശിർക്ക് അഥവാ പങ്കുചേർക്കൽ ചേർന്നതായതിനാൽ അതിനെ അല്ലാഹുവിനുള്ള ഇബാദത്ത് ആരാധന എന്ന് പറയാവതല്ല. അല്ലാഹുവിന് യഥാർത്ഥ രൂപത്തിലുള്ള ആരാധന അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പിന്നീടുള്ള ആവർത്തനം അറിയിക്കുന്നത്. ആരാധന അല്ലാഹുവിനായി തീരാനുള്ള അനിവാര്യമായ വിശേഷണത്തെയാണ് തുടർന്നുള്ള ആവർത്തനം വ്യക്തമാക്കുന്നത്. അതിനാൽ ഇവിടെ രണ്ടു സംഘങ്ങളെ വേർതിരിക്കുകയും രണ്ടു വിഭാഗങ്ങളുടെയും വ്യതിരക്തത വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞത്. ഇതേ ആശയം തന്നെയാണ് മറ്റു രണ്ടു സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നത്. ഖുൽ കുല്ലുൻ യഅമലു അലാ ശാക്കിലത്തിഹി, പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിലെ 17-ാമത്തെ അധ്യായം 84-ാമത്തെ വചനം. അൻതും ബരീഊന മിമ്മാ അഅമലു വ അന ബരീഉ മിമ്മാ തഅമലൂൻ, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തനാണ്. ഖുർആൻ 10-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം.
0: 109-ാം അധ്യായം സൂറത്തുൽ കാഫിറൂനിന് തഫ്സീർ സഅദിയിൽ അതിൻ്റെ വിശദീകരണമായി നൽകിയ ഭാഗമാണ്, അതിൻ്റെ പരിഭാഷയാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ നാം കേട്ടത്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സമയത്ത് അടുത്ത സൂറത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ സഅദി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണം. അബ്ദുറഹ്മാൻ നാസർ സഅദിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി

ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ അൽ അഹ്സാബ് മുതൽ സൂറ ഫാത്തിർ വരെ പാരായണം അഷ്ഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി. ഖുർആൻ പാരായണത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا.

ممزق إن في ذلك لآيات لكل صبار شكور

0: ഇത്
1: ഖുൽ ഇന്ന റബ്ബി യഖദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ് ഖുൽ ജാഅ അൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിൽ വമാ യുഈദ്.

الله عليكم هل من خالق غير الله يرزقكم من السماء والأرض

0: يكفرون بشرككم ولا ينبئك مثل خبير.
1: جزاك الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ അഹ്സാബ് മുതൽ സൂറ ഫാത്തിർ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന്

മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ. മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട്
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം, കൃത്യമായ രൂപത്തിൽ പാരായണം നിർവഹിക്കാൻ സഹായകമാകുന്ന വിവരണം. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെ വചനങ്ങളുടെ പഠനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. 29-ാമത്തെ ജുസ് തബാറക ജുസിലെ സൂറത്തു മുൽക്ക് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين.

28-ാമത്തായത്ത് ഖുൽ അറഅയ്തും, ഇവിടെ അറഅയ്തും അറഅയ്തും ഹംസ ശ്രദ്ധിക്കണം. അറഅയ്തും എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസയുടെ ഉച്ചാരണം അല്ലെങ്കിൽ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അറഅയ്തും അറഅയ്തും എന്ന് ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും ഇത് കണ്ട ഖുല്ല, അവിടെ ഒന്നാമത്തെ ഹംസയും അങ്ങനെ കൂട്ടി ഓതുമ്പോൾ പോകുന്നു ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും. ഖുൽ അറഅയ്തും എന്ന് വായിക്കുക. ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ, നൂനിനെ കൊണ്ടാണ് നഹ്ലകനിയ എന്നാണ് പറയുന്നത്. ഇൻ അഹ്ലകനിയ എന്ന് പറയണം. ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ വമൻ മഅയ, സുക്കൂനുള്ള നൂനിന് ശേഷം മീം, ഇത് ഗാം കാമിൽ. വമൻ മഅയ ഔ റഹിമന

റഹി ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ ഫമൻ യു നൂനിന് ശേഷം യാ ഇദ്ഗാം നാഖിസ് ഫമൻ യുജീറു യുജീറുൽ കാഫിരീന മിൻ അദാബിൻ മിൻ അദാബിൻ മിൻ അദാബിൻ പാരായണത്തിൽ മിൻ അദാബിൻ എന്നായിരിക്കും വരിക. മിൻ അദാബിൻ അലീം മിൻ അദാബിൻ അലീം നലീം കണ്ട അവിടെയും തെറ്റാണ്. മിൻ അദാബിൻ അലീം അതാണ് ഇൽഹാർ. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. മിൻ അദാബിൻ അലീം അങ്ങനെ കൃത്യമായിട്ട് എടുത്ത് ഓതണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന. ഖുൽ ഹുവർ റഹ്മാനു റഹ്മാൻ ഖുൽ ഹുവർ റഹ്മാനു അല്ല ഖുൽ ഹുവ റഹ്മാൻ അർറഹ്മാൻ ഹ آمنا به وعليه توكلنا وعليه توكلنا ഇനി അവിടെ ഓതുമ്പോൾ ഖുൽ വർറഹ്മാൻ ആമന്ന ബി വലൈ തവക്കൽന വലൈ തവക്കൽന അവിടെ ഹ ധാരാളം അക്ഷരങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നു. മഖ്റജ് മാറുന്നു. ഹർക്കത്തുകൾ പോലും മാറുന്ന അക്ഷരങ്ങൾ പോലും മാറുന്ന അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെല്ലാം അവസ്ഥകളാണ് സാധാരണ ഒരു ഖിറാഅത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന ഫസതഅലമൂൻ ഫസതഅഇൻ തൊണ്ടയുടെ മധ്യഭാഗം മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ രണ്ടും മാറ്റുണ്ട്. ഫീ ളലാലിൻ ഫീ ളലാലിൻ ബാദിൻ്റെ ഉച്ചാരണം ബാ ضَلَالٌ مُبِينٌ تَنْوِينِ ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. 30-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും നേരത്തെ പറഞ്ഞതുപോലെ ഖുല്ലറായിത്തുമല്ല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ ഇൻ അസ്ബഹ രണ്ടും മാറ്റാണ്. ഇൻ അസ്ബഹ ഇൻ അസ്ബഹ അവിടെ അസ്ബഹ എന്ന് പറയുന്നതിന് പകരം നസ്ബഹ എന്നാവുന്നു. അതും ശ്രദ്ധിക്കുക. ഇൻ അസ്ബഹ മാഉകും മദ് മുത്തസിൽ മാഉകും ഗൗറാ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഗൗറാ ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ഗൗറൻ ഫമൻ തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന ഫമൻ യതീകും ഇദ്ഗാം നാഖിസ് യതീകും ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. യതീകും യതീകും അല്ല യതീകും എന്നായിരിക്കും അധികവും നമ്മളൊക്കെ ഓതാറുള്ളത്. ഫമൻ യതീകും ഇങ്ങനെ يأتيكم بماء سكون الميم من الشاشم باء إخفاء شفوي بماء مد متصل هذا بولا تن ماء معين تنوين الشاشم ميم إدغام كامل معين مد عارض للسكون അപ്പോൾ നിയമങ്ങളൊക്കെ തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടു മനസ്സിലാക്കി പരമാവധി അതിനനുസരിച്ച് ഓതുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ

0: സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കി. സൂറത്ത് മുൽക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ സൂറത്തു നാസ് മുതൽ ഇങ്ങനെ മുകളിലോട്ട് സൂറത്ത് മുൽക്ക് വരെ, അഥവാ ഈ രണ്ട് ജുസും 30, 29 ഈ രണ്ട് ജുസുകൾ നമ്മൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ ഒരു രണ്ട് ജുസ് അല്ലെങ്കിൽ ഇത്രയും സൂറത്തുകൾ കേട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഹറക്കത്തുകളും എടുത്ത് പറയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൽ ഏത് രൂപത്തിലാണ് തെറ്റുകൾ വരുന്നത്, അബദ്ധങ്ങൾ വരുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്യണം. തെറ്റുകൾ കൂടാതെ, അക്ഷരങ്ങൾ മാറാതെ, ഹറക്കത്തുകൾ മാറാതെ, അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ, പലതരത്തിലുള്ള തെറ്റുകളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തെറ്റുകൾ, അത് തന്നെ ധാരാളം ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അഥവാ സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ശേഷം വരുന്നത്, അത് കൂട്ടി ഓതുമ്പോൾ ധാരാളം തെറ്റുകൾ ആ സുക്കൂനുള്ള അക്ഷരത്തോടു കൂടി വായിക്കുന്ന ഒരവസ്ഥയാണ് അധികവും ഉണ്ടാവാറുള്ളത്. അതുതന്നെയാണ് പൊതുവായിട്ടുള്ള തെറ്റുകൾ. ഏറ്റവും കൂടുതൽ തെറ്റ് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഇൻഷാല്ലാ ധാരാളമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി തെറ്റുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെടുത്ത ക്ലാസ്സുകളും കേട്ടു മനസ്സിലാക്കിയ നമ്മളും എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇന്നത്തെ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുസ് ശുക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഏറെ ശ്രദ്ധേയമായ ഹൃദയവസന്തം. ഇന്ന് ഈ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വറാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു യാ ഹൂദ് മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിനാ അൻ ഖൗലിക് വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 53-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രബോധകൻ. അദ്ദേഹം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാതൊരു ഇലാഹും നിങ്ങൾക്കില്ല, ഉണ്ട് എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നവയൊക്കെ നിങ്ങൾ വ്യാജമായി കെട്ടിച്ചമച്ച നിങ്ങളുടെ കള്ളദൈവങ്ങളാകുന്നു, ആ ദൈവങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്തില്ല എന്ന് വ്യക്തമായി മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഓർമ്മിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം ഇലാഹായി സ്വീകരിക്കുകയും ചെയ്ത് ഇതുവരെ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ആകാശലോകത്തു നിന്ന് മഴകൾ വർഷിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അവൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി ലഭിക്കുന്ന നിങ്ങളുടെ ശക്തിയിൽ കൂടുതൽ ശക്തി നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് അള്ളാഹു മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ആ ജനതയുടെ പ്രതികരണമാണ് 53-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, ആ ജനത പറയുകയാണ്, യാ ഹൂദ്, ഹൂദേ, മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. വമാ നഹ്നു, ഞങ്ങളല്ല, ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയുന്നവരല്ല. അൻ ഖൗലിക്, നിന്റെ വാക്കിനെ കൊണ്ട്, നീ പറഞ്ഞതനുസരിച്ച്. വമാ നഹ്നു, ഞങ്ങളല്ല, ലക്ക ബിമുഅ്മിനീൻ, നിന്നിൽ വിശ്വസിക്കുന്നവരുമല്ല. എത്രമാത്രം അഹങ്കാരം നിറഞ്ഞ, എത്രമാത്രം നിഷേധകരമായ നിലപാടാണ് ആ ജനത സ്വീകരിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭൗതികമായി യാതൊരു പ്രതിഫലവും കൂലിയും നിങ്ങളെനിക്ക് തരേണ്ടതില്ല, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, അതിഗുരുതരമായ പാപമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്താശേഷി കൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്, ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അതാണ് മനുഷ്യബുദ്ധിയുടെ തേട്ടം, ബാക്കി ദൈവങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്ന വിഗ്രഹങ്ങളും അല്ലാത്തവയുമൊക്കെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ, വ്യാജമായി നിങ്ങൾ പ്രഖ്യാപിച്ച കള്ളദൈവങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവക്കിടപെടാനോ യാതൊരു സ്വാധീനം ചെലുത്താനോ ഒന്നിനും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങളെങ്ങനെയാണ് അവയെ ആരാധിക്കുന്നതും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അവരുടെ ന്യായം, അവർ പറഞ്ഞത്, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ മാത്രം ഒരു സ്വഭാവമല്ല, ഈ കാലത്തുള്ള എത്രയോ ആളുകൾ ഇതേ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൂദ് നബിയുടെ മുമ്പ് ജീവിച്ച് പോയ പല നബിമാരുടെയും ജനതയും സ്വീകരിച്ചത്, ഇവിടെ തൊട്ടു മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ സംസ്കാരം, അവരുടെ മറുപടികൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. അവസാനം അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അവരും നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇതേപോലെ കുറേ ദുർന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് ഈ അഹ്ഖാഫിൻ്റെ ആളുകളും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോണില്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഹൂദേ, ഞങ്ങൾ നിന്നിൽ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. ഇവിടെ അവർ പ്രയോഗിച്ചു നോക്കൂ, വമാ നഹ്നു ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങൾ, അവിടെ ഓരോ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ദൈവങ്ങളാണ്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കാനും പോകുന്നില്ല. എന്താണ് അവരുടെ വാദവും അവരുടെ പിന്നെ ന്യായവും? ഞങ്ങൾ നിന്നെ ശക്തിപ്പെടുത്തുന്നില്ല, മനസ്സിലായില്ലേ എന്ന് അഹങ്കാരം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ ഒരു മറുപടിയാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അവർ പറയുന്നത് കേൾക്കാത്ത, പറയുന്നത് കാണാത്ത, അവരുടെ പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത നിർജീവ വസ്തുക്കളായ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, പിന്നെ ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിക്കുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ശ്രേഷ്ഠനായ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതിയാണ് അവൻ ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ അജയ്യനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലൂടെ, അവനെ റബ്ബായി പ്രഖ്യാപിക്കുന്നതിലൂടെ എത്ര ഉന്നതിയിലേക്കാണ് അവരെത്തുന്നത്. മറിച്ച് മനുഷ്യനേക്കാൾ ദുർബലരായ, ഒന്നും കേൾക്കാത്ത, കാണാത്ത അചേതന വസ്തുക്കളെയും ഒക്കെ ദൈവങ്ങളായി സ്വീകരിച്ച് അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് നിന്ദ്യരായി അപമാനിതരായി എത്രമാത്രം താഴ്ന്നവരായി മനുഷ്യൻ്റെ നിലവാരം താഴ്ന്നു പോവുകയാണ്. ഇവിടെയും ഈ മനുഷ്യന്മാരുണ്ടാവുന്ന ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ആചരിച്ചു പോരുന്നതും അതുമാത്രമാണ് ശരിയെന്ന് അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ആളുകളെ നമുക്ക് ഏത് കാലത്തും കാണാൻ പറ്റും. അതാണ് ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ചത്. ഞങ്ങളിന് ഹൂദേ, നീ ഞങ്ങൾക്ക് തെളിവൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ആ കാലു യഹൂദ് മാജി തനാ ബിബയ്യനത്തിൻ, അതുകൊണ്ട് വമാ നഹ്നു ബിതാരീഖി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങളൊരിക്കലും ഒഴിവാക്കുന്നൊരു പ്രശ്നം തന്നെ ഇല്ല. നീ പറയുന്നത് കേട്ടുണ്ട്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന് അവർ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, പിന്നെ അതിൻ്റെ കുറ്റം, ഹൂദ് നബി ഇങ്ങനെയൊക്കെ ആയത് വലിയൊരു കുറ്റമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഈ ശിർക്കും പിന്നെ വലിയ അപകടങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് അവരെ പ്രബോധനം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സൗകര്യമല്ല എന്ന് ധിക്കാരപൂർവ്വം മറുപടി പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കുറ്റം ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ ഇങ്ങോട്ട് തിരിച്ചു ചാർത്തുകയാണ്. ഇന്നഖൂലു ഇല്ലഇഥറാക ബഅദു ആലിഹതിന ബിസൂഇൻ, അവർ പറഞ്ഞറിയോ ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്ക് എന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നഖൂലു, ഞങ്ങൾ പറയണ എന്താണ്? ഇല്ലഇഥറാക ബഅദു ആലിഹതിന ബിസൂ, ഞങ്ങളുടെ ആലിഹത്തുകളിൽ ചിലത് നിനക്ക് വല്ല സൂ വല്ല ദോഷബാധയും നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിക്കണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരിച്ച് ഹൂദ് അലൈഹി ഇസ്ലാം തിരിച്ചവർ പറഞ്ഞറിയോ, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, നിങ്ങൾ വഷ്ഹദു, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. എന്ത്? അന്നി ബരി ഉൻ മിമ്മാ തുശരിക്കൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്ക് ഒരു ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ തൗഹീദ് അചഞ്ചലമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് ഇലാഹ്, അവനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം, അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേട്, ദോഷബാധ നിന്നെ ബാധിച്ചിരിക്കുന്നു എന്ന ഒരു പിന്നെ ദുർന്യായം കൂടി അവർ തിരിച്ച് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൽ ചാർത്താൻ ശ്രമിക്കുകയാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ദൃഢമായ വിശ്വാസമുള്ള ഒരു കണികയുടെ ശിർക്കിൻ്റെ ഒരു അംശം പോലും കലരാൻ സമ്മതിക്കാത്ത ഹൂദ് നബി അലൈഹി ഇസ്ലാം തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവൻ മാത്രമാണ് ഇലാഹുള്ളത്. നിങ്ങൾ ഈ ജൽപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന, തലകുത്തി മറിഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ മൂഢമായ, ഈ അബദ്ധ ജടിലമായ ഈ വിശ്വാസമൊന്നും ഞാൻ പേറുന്നില്ല, മനസ്സിലായില്ലേ? അതിന് എൻ്റെ റബ്ബ് അള്ളാഹു സാക്ഷിയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. കാരണം ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ ന്യായം ഒരിക്കലും ശരിയല്ല, അതേപോലെ അതോടെ നിങ്ങളും അതിന് സാക്ഷികളാവുക. അന്നി ബരി ഉൻ, തീർച്ചയായും ഞാൻ അതിൽ നിരപരാധിയാണ്, എനിക്ക് യാതൊരു ബന്ധമല്ല, ബറാഅത്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഒരു ബന്ധവുമില്ല ആരോടും. ഇമ്മാത്തു ശിരിക്കൂൻ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ ശിർക്കുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം അവരുടെ തൻ്റെ ജനതയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ മിൻ ദൂനിഹി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, ഫക്കീദൂനി ജമീഅൻ, സുമ്മലാ തുന്തിറൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായി എനിക്കൊരു ബന്ധമല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല. മിന്ദൂനി, അള്ളാഹുവിന് പുറമെ. ഫക്കീദൂനി ജമീ അൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക. നിങ്ങളെല്ലാവരും കൂടിക്കൊള്ളി. ഫക്കീദൂനി ജമീ അൻ സുമ്മലാ തുന്തിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഇടതരികയും വേണ്ട. എന്നാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല, കാരണം ഞാൻ ഏകനായ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, റഹ്മാനായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയാണ്. നിങ്ങളെല്ലാവരും കൂടി പിന്നെ എൻ്റെ നാശത്തിന് വേണ്ടി തേടിക്കോളി, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങളെല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ സ്വീകരിച്ചോളി, നിങ്ങളുടെ എല്ലാ ഇലാഹുകളെയും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി. പക്ഷേ എനിക്കതൊരു വിഷയമല്ല, ഞാൻ ഏകനായ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുന്നുള്ളൂ, അവന് മാത്രമേ എന്നെ അപകടത്തിൽപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ, എന്നാൽ അതിപ്രധാനമായ, അതിഗൗരവമായ, എന്നാൽ വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ്. ഇന്നി തവക്കൽത്തു അലല്ലാ റബ്ബീ വറബ്ബിക്കും മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ ഉജ്ജ്വലമായി ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, തൻ്റെ ദൃഢമായ ബോധ്യം അള്ളാഹുവിൻ്റെ എളിയ ദാസനായിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇന്നി തവക്കൽത്തു അലല്ലാ, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു? റബ്ബീ വറബ്ബിക്കും, എൻ്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബുമാണ്. എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ, യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിച്ചിട്ടുള്ളവയല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു ജീവിയുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ആ മാർഗത്തിലുള്ളത് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ വചനങ്ങൾ നമുക്കു നൽകുന്ന പാഠം എന്നുള്ളത് ഹൂദ് നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഈ സംഭാഷണവും ഈ ചരിത്രവും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ മർക്കടമുഷ്ടി സ്വീകരിക്കുന്ന, യാതൊരു പ്രമാണവും ന്യായവുമില്ലാത്ത അന്യായത്തിൻ്റെ പിന്നെ അപക്വതയുടെ അവിവേകത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ ഏത് കാലത്തും നമ്മുടെ കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹൂദ് നബി അലൈഹി സ്സലാം സ്വീകരിച്ചൊരു നിലപാടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൽ ബോധ്യമുള്ളവർ സ്വീകരിക്കേണ്ട നിലപാടും. അതാണ് തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം വീശുന്ന, അള്ളാഹുവിൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഇത് പഠിക്കുകയും ഇതിൽ നിന്ന് തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ സംസ്കരിച്ചെടുത്തത് ഈ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും ഇതിനെ നെഞ്ചേറ്റി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വെളിച്ചം നമുക്കും കിട്ടും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനിനായ ജംഷീർ സ്വലാഹി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അന്നൂർ പ്രോഗ്രാമിന്റെ 16-ാം മൊഡ്യൂളിന്റെ 12-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവരുടെ നോമ്പും നമ്മുടെ നോമ്പും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്താണ് പഠിച്ചു വരുന്നത്. ഏതാനും വിഷയങ്ങൾ നമ്മൾ രണ്ട് എപ്പിസോഡുകളിൽ മനസ്സിലാക്കി, അതിൻ്റെ തുടർച്ചയാണ്, പൂർത്തീകരണമാണ് ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ. നമ്മുടെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നുള്ളതാണ്. നമ്മൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും എന്ന ഭാഗം മനസ്സിലാക്കി, അസ്സിയാം അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടമെന്ത് മനസ്സിലാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ഈ ഭാഗം പറഞ്ഞാണ് നമ്മൾ ഏതാനും വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വെച്ചത്. അതിൽ ഈ കെമ എന്നിടത്തുള്ള കാഫ് അറിയിക്കുന്ന തശ്ബീഹ്, അതാണ് ഇന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഇൻഷാഅല്ലാ പഠിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ്, നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അവിടെ ഈ കാഫ് നമ്മൾ പറഞ്ഞു, അത് കാഫ് തശ്ബീഹാണ്, സാദൃശ്യപ്പെടുത്താനുള്ള കാഫാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും സിയാം നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ തശ്ബീഹിൽ ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? വജുഹു തശ്ബീഹ് അല്ലെങ്കിൽ വജുഹു ശബ അല്ലെങ്കിൽ വജുഹു ശിബ് എന്ന് പറയും. സാദൃശ്യപ്പെടുത്തുന്നത് ഏത് വിഷയത്തിൽ? അത് നോമ്പിൻ്റെ ഖദർ അല്ലെങ്കിൽ വഖ്ത് അല്ലെങ്കിൽ ഹുക്കും അല്ലെങ്കിൽ സിഫത്ത്. ഏത് വിഷയത്തിൽ? ഖദർ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ഒരു നോമ്പിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ദീനിൽ മിൻ തുലുഉൽ ഫജ്ർ, ഫജറിൻ്റെ ഉദയം മുതൽ ഇല ഗുറുബി ശംസ്, സൂര്യാസ്തമയം വരെയാണ്. അതാണ് ഖദർ, ഒരു നോമ്പിൻ്റെ അളവ്. ആ വിഷയത്തിലാണോ തശ്ബീഹ്, ഈ സാദൃശ്യപ്പെടുത്തൽ, ഉപമിക്കൽ? അതല്ല വഖ്ത്, നോമ്പിൻ്റെ ടൈം. നമുക്ക് റമദാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധം, അതിനു മുമ്പ് മാസത്തിൽ 3 നോമ്പ് ആശൂറ. ഈ റമദാനിലെ നോമ്പ് ഇതേ നോമ്പായിരുന്നോ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടത്? അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ജൂതർക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, പക്ഷേ ജൂതർ അതിൽ വീഴ്ച വരുത്തി. നസാറാക്കൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടു, അവരിൽ നിന്നും ചില വ്യതിചലനങ്ങൾ ഉണ്ടായി തുടങ്ങിയ ചരിത്രങ്ങൾ. പക്ഷെ അതൊന്നും പ്രാമാണികമായി ബലപ്പെട്ടതല്ല. ഏതായാലും നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയ ഈ കാലം റമദാൻ മാസം, അതിലാണോ ഈ സാദൃശ്യപ്പെടുത്തൽ? അതല്ല ഹുക്കും, നോമ്പിൻ്റെ വിധിയിലാണോ? പൂർവികർക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി, ആ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, വിധിയിൽ ഉള്ള സാദൃശ്യപ്പെടുത്തലാണോ? അതല്ല സിഫത്ത്, നമുക്ക് നോമ്പ് എങ്ങനെയാണ്? നിയത്തോടുകൂടി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബത്തനിൻ്റെ ഷെഹ്വത്ത്, അതേപോലെ ഫർജിൻ്റെ ഷെഹ്വത്ത്, വയറിൻ്റെ ഉദരത്തിൻ്റെ വികാരമാണ് തിന്ന കുടിക്കുക. ഫർജ്

0: അവയവത്തിന്റെ വികാരമാണ് വികാര പൂർത്തീകരണം. ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ നമുക്ക് നോമ്പ്. ഇതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു പൂർവികരുടെ രീതി. ആ വിഷയത്തിലാണോ തെഷ്ബി സാദൃശ്യപ്പെടുത്തൽ? ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയം. ഏറ്റവും ബലപ്പെട്ടത് ഈ വിഷയമാണ്. അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മഖ്തൂർ ബിഹി അന്ന തശ്ബീഹ ഫീൽ ഫർദിയത്തി ഖാസതുൻ. ഖണ്ഡിതമായിട്ടുള്ള കാര്യം നോമ്പിന്റെ ഹുക്മ് ഫർദാണ്, അതിലാണ് സാദൃശ്യം എന്ന് പറഞ്ഞാൽ പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കി, അതേപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കി. നോമ്പ് അന്നും ഇന്നും നിർബന്ധം. തശ്ബീഹ് ഈ ഹുക്മിന്റെ വിഷയത്തിലാണ്. എന്നാൽ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വസായിറുൽ വുജൂഹ്, മറ്റു പറയപ്പെട്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഖദർ, വഖ്ത്, സിഫത്ത്, ഇതൊക്കെ മുജറദ് ഇഹ്തിമാൽ, കേവലം സാധ്യതകൾ മാത്രമാണ്. പക്ഷെ ഉറപ്പുള്ള കാര്യം എന്താണ്? അത് ഈ ഹുക്മിന്റെ വിഷയത്തിൽ തശ്ബീഹ് എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു ഉപമ വന്നു, അല്ലെങ്കിൽ പിന്നെ സാദൃശ്യപ്പെടുത്തൽ വന്നു. അതേത് വിഷയത്തിൽ? വിഷയം കിതാബത്ത്, ഇത് നിർബന്ധമാണെന്ന വിധിയുടെ വിഷയം. അന്ന് നിർബന്ധം, അവർക്ക് നിർബന്ധം, അത് ഇന്ന് നിർബന്ധം, നമുക്കും നിർബന്ധം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതാല, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ ഉള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് ഈ അനുബന്ധം എന്തിനാണ് പറഞ്ഞത്? പൂർവികരെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉദ്ധരിച്ചത്? അവർക്ക് നിർബന്ധമാക്കിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അനുസ്മരിച്ചത്, വചനം ആ വിഷയത്തിൽ ഇറക്കിയത്? ആ തഫ്സീറുകളിൽ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ ഒരു വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്തിന്? അതിൽ ഒന്ന്, ഈ ഒരു പുണ്യ ഇബാദത്ത് അഥവാ അസ്സൗം, നോമ്പെന്ന പുണ്യ ഇബാദത്ത്, അത് അതിശ്രേഷ്ഠമായ മഹനീയമായ ഇബാദത്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ആരാധനകളിൽ ഉമ്മഹാത്ത് എന്ന് പറയുന്ന മുഖ്യ ആരാധനകളിൽ പെട്ട ഒന്നാണ് അസ്സൗം. ആദ്യകാലം മുതൽ അള്ളാഹു സുബ്ഹാനഹു വതാല അന്ത്യനാൾ വരേക്കും നിർബന്ധമാക്കിയ ആരാധനയാണ് സൗം. ഒപ്പം മുസ്ലിമീങ്ങൾ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ നോമ്പിനെ വരവേൽക്കണം, നോമ്പ് അനുഷ്ഠിക്കുകയും വേണം. ഒരു മാത്സര്യ ബുദ്ധി അത് മുസ്ലിമീങ്ങളിൽ ജനിക്കണം. അവരുടെ മനോവിചാരം, വികാരം, അത് നോമ്പിൻ്റെ വിഷയത്തിൽ ത്രസിക്കണം. പൂർവികരേക്കാൾ ഞാൻ ഈ വ്രതാനുഷ്ഠാനത്തിൽ, ഈ ഇബാദത്തിൽ അള്ളാഹുവിനോട് നന്നായി വർത്തിക്കണം. അത് നിർവഹിക്കുന്ന വിഷയത്തിൽ മുഹാജിറുകളിൽ ഫുഖറ, നിർധനരുടെ വിഷയത്തിൽ നമ്മൾ ചരിത്രം കേൾക്കാറുണ്ട്. ഒരു മാത്സര്യ ബുദ്ധിയുടെ ചരിത്രം നിസ്ലാസൽ മതങ്ങളുടെ അടുക്കലേക്ക് ഈ ഫുഖറ ഉൽ മുഹാജിരിൻ, മുഹാജിറുകളിലെ ഫുഖറാക്കൾ വന്നു എന്നാണ്, ദരിദ്രന്മാർ. എന്നിട്ട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ, തിരുദൂതരെ, സമ്പന്നന്മാർ പ്രതിഫലങ്ങളൊക്കെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഒബി ദറജാത്തിൽ ഉല, അത്യുന്നത പദവികൾ കൊണ്ടുപോയി, വൻ നഈമുൽ മുഖീം, നിത്യ അനുഗ്രഹങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫദ, കഥ എങ്ങനെയും ചോദിച്ചപ്പോൾ, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു, വയസുമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നു, പക്ഷേ വലഹും ഫളും മിൻ അംവാൽ, അവർക്ക് സ്വത്ത് ഞങ്ങളെക്കാൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ യഹുജ്ജു നബിഹ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, യാ തമീറൂൻ, അവർ ഉംറ ചെയ്യുന്നു, യുജാഹിദൂൻ, ജിഹാദ് നിർവഹിക്കുന്നു, യതസദ്ദഖൂൻ, അവർ സദഖ നിർവഹിക്കുന്നു, വലാന നെതസദ്ദഖ, ഞങ്ങൾക്ക് അങ്ങനെ സദഖ ചെയ്യാനാവുന്നില്ല, വയുഴത്തിക്കൂൻ, അവർ അടിമകളെ മോചിപ്പിക്കുന്നു, വലാനുഴത്തിക്ക്, ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനാകുന്നില്ല, വലൈസത്തിലാവാൽ, ഞങ്ങൾക്ക് സ്വത്തുക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ അവർക്ക് തസ്ബീഹ്, അതേപോലെ തഹ്മീദ്, തക്ബീർ ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന തഹ്ലീൽ പഠിപ്പിച്ച ആ ചരിത്രം എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വിഷയമാണത്. ഞാനത് ഉദ്ധരിച്ചത് സഹാബികളിൽ, പൂർവികരിൽ ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു, ഒരു വിചാരം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടേത് കാണുമ്പോൾ, അറിയുമ്പോൾ അതിൽ താൻ മുൻപന്തിയിലെത്തണം, തനിക്കും അത് വേണം, തനിക്കതിന് സാധിക്കുകയില്ലേ, ഇങ്ങനെയുള്ള ഒരു വിചാരം അത് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ ഉടലെടുക്കുന്നതിന് വേണ്ടി, ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലികും എന്ന് പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ അതിൽ പറയുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയത്, എന്തുകൊണ്ട് പൂർവികരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹു പറഞ്ഞു? അതിൻ്റെ വിഷയം, നോമ്പ് ക്ലേശം സഹിക്കേണ്ട, കൂടുതൽ ക്ഷമ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ്. വിശപ്പും ദാഹവും സഹിച്ച് ശാരീരികമായുള്ള ക്ഷീണം പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അനിവാര്യമാക്കുന്ന ഒരു വിഭാഗത്താണ് വ്രതാനുഷ്ഠാനം. നിസ്ലാസ്ലമറുടെ കാലത്ത് ഇവിടെ നോമ്പെടുത്തപ്പോൾ സഹാബികൾ ചിലർ തലചുറ്റി വീണത്, വഴിയിൽ വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വീണത് ഒക്കെ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരവസ്ഥ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതാല ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പിനെ നിർബന്ധാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാസത്തു അഹ്വാൽ, ഒരു മൂന്ന് മാറ്റങ്ങൾ നോമ്പിനുണ്ടായിട്ടുണ്ട്. ഒറ്റയടിക്ക് റമദാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അള്ളാഹു നിർബന്ധാക്കിയില്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. അതെന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വിഷയം, കാനു ഖൗമൻ ലം യതഅവദു സിയാം, അവർക്ക് നോമ്പ് ശീലമുണ്ടായിരുന്നില്ല. വക്കാന സിയാമു അലൈഹിം ശദീദൻ, നോമ്പ് കഠിനമായൊരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യം മാസത്തിൽ 3 നോമ്പ് പിന്നെ ആശൂറയും പിന്നെ നോമ്പ് നിർബന്ധമാക്കി റമദാനിൽ. അത് തന്നെ നോമ്പ് നോൽക്കാനും നോമ്പ് ഉപേക്ഷിച്ചിട്ട് ഒരു അഗതിയുടെ അന്നം നൽകാനും സ്വാതന്ത്ര്യമുള്ള രീതിയിൽ പിന്നെയാണ് മാസം മുഴുവൻ നോമ്പെടുക്കൽ നിർബന്ധമാക്കിയത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പരിണാമം? അത് നോമ്പ് നോൽക്കുവാൻ ഈ വിഭാഗത്തിനെ സർവാത്മന സ്വീകരിക്കുവാനുള്ള ഒരു ഒരിക്കലാണ്. അയ്യാമം മഅദൂദാത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആയത്തിൽ അതാണ് പഠിക്കാനുള്ളത്. ഏതാനും നാളുകൾ നോമ്പ് എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചത്? അതൊക്കെ ഈ ഒരു ഇബാദത്തിനെ പുൽകാൻ സ്വീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സുകളെ തയ്യാറാക്കുകയാണ്, മനുഷ്യരെ തയ്യാറാക്കുകയാണ്. ഏതായാലും തങ്ങൾക്ക് മാത്രമല്ല ഈ വ്രതാനുഷ്ഠാനത്തെ നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, പൂർവികർക്കും ഇത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതുതായി ഇസ്ലാമിലേക്ക് കാലൂന്നിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് താങ്ങാൻ സഹിക്കാൻ ഒരു വിശാല മനസ്കത ഉണ്ടാകും വരും. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പൂർവികർക്ക് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടല്ലോ അറബിയിൽ പറയും, അൽ ബലായ ഇദാ അമ്മത് ഹാനത്, പരീക്ഷണങ്ങൾ അത് എല്ലാവരിലുമായാൽ ഹാനത്, അതിൽ നിസാരായിരിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മാത്രം ഒരു പരീക്ഷണം വന്നാൽ അയാൾക്ക് അത് അസഹ്യമായിരിക്കും. പക്ഷേ എല്ലാവരിലും ആ പരീക്ഷണം ഉള്ള അവസ്ഥയാണെങ്കിലോ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളവർക്ക് അത് സഹിക്കാനും കൂടുതൽ താങ്ങാനും ഒരു അവസ്ഥ ഉണ്ടാകും. ചിലർ പറയാറുണ്ട് ഇപ്പം ഈ നമ്മൾ ചെരുപ്പൊക്കെ മോഷണം പോകുന്ന സന്ദർഭം, വെള്ളിയാഴ്ച ജുമാക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരാളുടേത് മാത്രം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ അയാളുടെ കൂടെ പോയവരുടേതും ഒക്കെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതൊരു സഹ്യമായ അവസ്ഥയായിരിക്കും. ഈ ചരിത്രത്തിൽ തഫ്സീറുകളിൽ തന്നെ കാണാം ഈ ഒരു വിഷയം പറയുന്നിടത്ത്. ഈ ഹൻസ തുമാദിർ എന്ന് പറയുന്ന മഹദി പ്രമുഖ കവിയത്രിയാണ് അവർ, സഹാബികളോടൊക്കെ സഹകരിച്ച് ജീവിച്ച മഹദി. ഈ തുമാദിർ അൽ ഹൻസ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഒരു സഹോദരൻ, വലിയ ആത്മബന്ധമായിരുന്നു സഹോദരനോട്. ആ സഹോദരൻ നഷ്ടപ്പെട്ടതിൽ, കൊല്ലപ്പെട്ടതിൽ അവർ ദുഃഖിച്ചതും അവരുടെ ദുഃഖ ഭാരം കവിതകളായി ചൊല്ലി ഇറക്കിയതും ഒക്കെ ചരിത്രത്തിൽ വായിക്കാം. അസഹ്യമായിരുന്നു അവർക്ക് സഹോദരൻ്റെ മരണ വാർത്ത. പക്ഷെ അവർ പറയുന്നുണ്ട്, വലൌലാ കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖത്തൽതു നഫ്സി, എൻ്റെ ചുറ്റും കരയുന്ന ആളുകൾ ധാരാളമാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു സഹോദരൻ മരിച്ചതിനാൽ. പക്ഷേ ഞാൻ മാത്രമല്ല, പിന്നെയോ സഹോദരങ്ങൾ മരണപ്പെട്ട കുറേ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ സഹിക്കുന്നു കരഞ്ഞു തീർക്കുന്നു, ഞാനും സഹിക്കുന്നു കരയുന്നു എന്ന് പറഞ്ഞവർ ആത്മഹത്യ ചെയ്തില്ല. വമായ ബുക്കൂന മിസ്ല അഖി വലാക്കിൻ ഉസല്ലി നഫ്സ അൻഹു ബിത്തഅസി എന്നാണ്. അവരൊക്കെ കരയുന്നത് എൻ്റെ സഹോദരനെ പോലെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതിനാലല്ല, എൻ്റെ സഹോദരൻ അവരുടെയൊക്കെ സഹോദരങ്ങളെക്കാൾ എത്രയോ മികച്ചവനാണ്. വലാക്കിൻ ഉസല്ലി നഫ്സ അൻഹു ബിത്തഅസി, ഞാൻ എൻ്റെ നഫ്സിനെ ആശ്വസിപ്പിക്കുകയാണ് മറ്റുള്ളവരെ അനുധാവനം ചെയ്ത് അനുകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹൻസായിൻ്റെ ആ കവിത ഉള്ളത് അവരുടെ ജാഹിലിയത്തിൽ. അപ്പോൾ ഇവിടെ ഹൻസായിന് സഹിക്കാൻ പറ്റി, എന്തുകൊണ്ട്? ഈ പരീക്ഷണം തന്നിൽ പരിമിതമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് എന്നതിനാൽ. ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഹൻസ ആണ്. അവർ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അവരുടെ ഈമാൻ അവരെ നന്നായി മാറ്റി അവരെ വിശിഷ്ടയും വിശുദ്ധയുമാക്കി ക്ഷമിക്കുന്ന ആളാക്കി എന്നുള്ളതാണ്. അവരുടെ സഹോദരൻ്റെ വിഷയത്തിലാണ് അവർ ഈ അക്ഷമയും അസഹിഷ്ണുതയും ഒക്കെ പ്രകടിപ്പിച്ചത് നമ്മൾ വായിക്കുന്നത്. ഇസ്ലാം ആശ്രയിച്ചതിന് ശേഷം അവരുടെ 4 മക്കൾ ഖാദിസിയയിൽ രക്തസാക്ഷികളായി. 4 മക്കൾ, ആ 4 മക്കളെയും യുദ്ധം മുഖത്തേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട് വളരെ ആത്മധൈര്യം നൽകി ക്ഷമിച്ചുകൊണ്ട്. യാ ബനിയ ഇന്നക്കും അസ്ലം തും തായീൻ വഹാജർത്തും മുഖ്താരീൻ എന്നൊക്കെ പറഞ്ഞ് മക്കളോടുള്ള അവരുടെ ആ വസീയത്തൊക്കെ ചരിത്രത്തിൽ വിശ്രുതാണ്. എന്നിട്ട് പിന്നെ ഇനി മക്കളെ യുദ്ധമുഖത്ത് അവരെങ്ങനെ വർത്തിക്കണം എന്നതിനൊക്കെയുള്ള വാലമു അന്നദ്ദാർ അൽ ആഖിറ ഖൈറ മിൻ അദ്ദാരിൽ ഫാനിയ, പിന്നെ പരലോക ജീവിതമാണ് ഭൗതിക ജീവിതത്തെക്കാൾ, നശ്വരമായ ഭൗതിക ജീവിതത്തെക്കാൾ പിന്നെ ഉത്തമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ അവർ മക്കളെ കൽപ്പിച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്, അവരെ യാത്രയാക്കി. ഇദാ റഅയ്തു മുൽഹറബ ഖദ് ഷമ്മറ തൻസാഖിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ യുദ്ധത്തിൽ എങ്ങനെയാണ് മക്കൾ നിലയുറപ്പിക്കേണ്ടത് പെരുമാറേണ്ടതെന്നൊക്കെ വളരെ സുന്ദരമായി പറഞ്ഞ ഒരു ചരിത്രം. അവരുടെ നാല് മക്കളും ഖാദിസിയയിൽ മരണപ്പെട്ടു. ആ മരണ വാർത്ത വരുമ്പോൾ അവർ അൽഹംദുലില്ലാഹില്ലദി ഷറഫനി ബിഖത്ലിഹിം, എൻ്റെ മക്കളെ അള്ളാഹു രക്തസാക്ഷികളാക്കി സ്വീകരിച്ചു, അങ്ങനെ എന്നെ ആദരിച്ച അള്ളാഹുവിനെ സർവസ്തുതിയും എന്നൊക്കെ പറഞ്ഞ അവർ മഹദി. പിന്നീട് അവർ പിന്നെ അവരുടെ ആ ക്ഷമയുടെ വരികൾ, മുമ്പങ്ങനെയല്ല, അക്ഷമയാണ് സഹറിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഞാൻ ഇതൊന്ന് ഉണർത്തിയതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നൊരു അനുബന്ധം ഇങ്ങനെ ഒരു ഉദാഹരണമായി ഉപമയായി സാദൃശ്യപ്പെടുത്തലായിട്ട് ഇവിടെ പറഞ്ഞത്? അതിൻ്റെ പൊരുൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ചിലപ്പോൾ ക്ലേശവും ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, പൂർവികർക്കും ഈ നോമ്പ് ഇതേപോലെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവരൊക്കെ സഹിച്ചു, ക്ഷമിച്ചു, ത്യജിച്ചു. അതുകൊണ്ട് നിങ്ങളും അവരെപ്പോലെ ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും വ്രതം അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പോൾ ഓ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു പരീക്ഷണമോ വിധിയോ അല്ല, ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ആശ്വസിക്കുവാനും അങ്ങനെ ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുവാനും ഒരവസരത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തിയത് എന്നാണ് ചിലർ പറഞ്ഞത്. പൂർവികർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി, അവർ നോമ്പെടുത്തു, ആചരിച്ചു, അനുഷ്ഠിച്ചു. ആ പൂർവികരുടെ അനുഷ്ഠാനം അതിനേക്കാൾ മികവിൽ, അതിനേക്കാൾ സുന്ദരമായി നിങ്ങൾ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ ഈ വ്രതാനുഷ്ഠാനം ഉൾക്കൊണ്ട് ആചരിക്കണം എന്ന ബോധനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തിയത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ഒരു കർമ്മം, അതിലെത്ര ക്ലേശവും വിഷമവും പ്രയാസവും ഞെരുക്കവും ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏൽക്കാനും അനുഷ്ഠിക്കാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഒരു കാരണം അതല്ല ഇത് ഉണർത്തിയതിലെ യുക്തിയും പൊരുളും. പ്രത്യുത യഥാവിധം ഈ നിർബന്ധ കർമ്മം അതേറ്റെടുത്ത് നിർവഹിക്കാൻ പ്രചോദനം, പ്രോത്സാഹനം, പ്രേരണ, അതാണ് ഈ അനുബന്ധത്തിൻ്റെ യുക്തിയും പൊരുളും എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാനിവിടെ ഈ ഒരു ഭാഗം ഉണർത്തിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു തസ്ബീഹ് സാദൃശ്യപ്പെടുത്തൽ ഉപമിക്കൽ നിർവഹിച്ചത്? അതിന് ചില ഫായിദകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത്? അത് പൂർവികർ പല മുഫസ്സറുകളും ഉണർത്തിയത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു. അത് അനിവാര്യവുമാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കൽ. ഇനി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഇവിടെ ലഅല്ല എന്നത് ഭാഷയിൽ അതുവരെ ലിത്തറജി, തറജിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലൈത ലിത്തമന്നി ലഅല്ല ലിത്തറജി, അപ്പോൾ ആയേക്കാം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാനാണ്, അതാണ് തറജി. ഇവിടെ ലഅല്ല തറജിക്ക് വേണ്ടിയാണോ, അതല്ല ലഅല്ല ലി തഅലീലിന് വേണ്ടിയാണോ? തഅലീലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി, കാരണം ദ്യോതിപ്പിക്കാൻ. ലഅല്ലക്കും തത്തഖൂൻ തറജിക്ക് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തക്വയുള്ളവരായേക്കാം എന്നാണ് അർത്ഥം വരിക. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് തഅലീലിന് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ്. ഇതാണ് ശരി, തഅലീലിന് വേണ്ടിയാണ് ഇവിടെ ലഅല്ല. വിശുദ്ധ ഖുർആനിൽ ലഅല്ല പറഞ്ഞിടത്തൊക്കെയും അത് തഅലീലിന് വേണ്ടി എന്നുള്ളതാണ് പല പ്രാമാണികരും പറഞ്ഞിട്ടുള്ളത്, തറജിക്ക് വേണ്ടിയല്ല. സൂറത്ത് ശുറായിലെ 129-ാം വചനം, വതത്തഖിദൂന മസാനി അലഅല്ലകും തഖ്ലുദൂൻ എന്നിടത്ത് മാത്രം അവിടെ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ വതത്തഖിദൂന മസാനി, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന വിഷയമാണല്ലോ, നിങ്ങൾ പിന്നെ എടുപ്പുകൾ, നിർമ്മാണശാലകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കഅന്നകും തഖ്ലുദൂൻ, നിങ്ങൾ നിത്യവാസികളായിട്ട് ഇവിടെ ജീവിക്കുമെന്നതുപോലെ. അവിടെ ലഅല്ലക്കും പ്രയോഗിച്ചു, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഅല്ല എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും നമ്മുടെ ഈ വചനം അത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ലിഅജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അതാണ് തഅലീൽ. ലിഅജ്ലി എന്ന അർത്ഥത്തിൽ ഇവിടെ ലഅല്ല. ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത്, പൊരുൾ അത് എന്ത് എന്നുള്ളതാണ് ഈ അവസാനം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഉണർത്തുന്നത്. നോമ്പിൻ്റെ ഹിക്മത്ത്, പൊരുൾ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ, തഖ്വ സാക്ഷാത്കരിക്കുന്നവരാകാൻ വേണ്ടി നോമ്പിനെ നിർബന്ധമാക്കി എന്നാണ്. തഖ്വ നമുക്ക് എപ്പോഴും വന്ന് പരിചയമുള്ള പദമാണ്. വിഖായത്തിൽ നിന്നാണ് തഖ്വ. വിഖായത്ത് കരുതലും സൂക്ഷിക്കലുമാണ്, മറ സ്വീകരിക്കലാണ്. നമ്മൾ ഭയക്കുന്ന, പേടിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ പതിക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുന്നു, നരകത്തീനെ നമ്മൾ ഭയക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും തീയുമൊന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നുകൊണ്ട്. അതാണ് തഖ്വ. നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു പോയിട്ട് ആവർത്തിക്കുന്നില്ല. നോമ്പിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുന്നു, അതിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നു. നോമ്പുകാരനല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അനുവദനീയമായത് തിന്നാനും കുടിക്കാനും രമിക്കാനും രതിക്കാനും അവസരം യഥേഷ്ടമുള്ളത് നോമ്പുകാരനെന്നാൽ എന്നതിനാൽ നാം തനിച്ചായിട്ടും നമ്മുടെ സ്വകാര്യതയിലും വിജനതയിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടെന്ന് വെക്കുന്നു. നമ്മൾ കരുതുന്നു ദാഹമുണ്ട്, കുടിക്കാൻ എമ്പാടുമുണ്ട്, പക്ഷേ കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നില്ല, നോമ്പുകാരനാണ്. വിശപ്പ് നന്നായി ഉണ്ട്, തിന്നാൻ യഥേഷ്ടമുണ്ട് വൈവിധ്യങ്ങൾ, പക്ഷേ തിന്നുന്നില്ല, ആരെയും പേടിച്ചല്ല, അള്ളാഹുവിനെ പേടിച്ച് നോമ്പുകാരനാണെന്നതിനാൽ. വികാരപൂരണത്തിന് തനിക്ക് അനുവദനീയമായ ഇണയുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷേ വികാരം നിയന്ത്രിക്കുന്നു, നോമ്പുകാരനാണെന്നതിനാൽ. ഈ ഒരു തഖ്വയുടെ സാക്ഷാത്കാരം, നോമ്പത് പ്രദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു വിവാദത്തും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, നോമ്പിന് പല ധർമ്മങ്ങളുണ്ട്, നോമ്പ് നിശ്ചയിച്ചതിൽ പല പൊരുളുകളുമുണ്ട്, യുക്തികൾ പലതുമുണ്ട്. നോമ്പുകാരൻ നോമ്പിലൂടെ അള്ളാഹുവിന് ഏറ്റവും നല്ല നിലക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല അല്ലക്കും തഷ്കുറൂൻ, നമുക്ക് ഇൻഷാല്ലാ വഴി വരും. അതേപോലെ നോമ്പുകാരൻ നോമ്പിലൂടെ വികാരത്തെ നിയന്ത്രിക്കുവാൻ പ്രത്യേകിച്ച് അവസരം ഉള്ളവനാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ അവസരവും ശേഷിയും ഉള്ളവരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. വിവാഹം കഴിക്കാൻ സാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത്? വമല്ലം വസ്തത്തി ഫലൈഹി ബിസ്സൗം എന്നാ പറഞ്ഞത്, അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം നോമ്പ് എന്താ, നോമ്പിലൂടെ വികാര നിയന്ത്രണം അത് വലിയ അളവിൽ നടക്കുമെന്നുള്ളതാണ്. ഇതേപോലെ നോമ്പിൻ്റെ പൊരളുകളായി അത് സാമൂഹികമായിട്ടുള്ള കുറേ മേന്മകൾ, അതേപോലെ ശാരീരികമായിട്ടുള്ള കുറേ ഫലങ്ങൾ, ആരോഗ്യപരമായി ദൈക്ഷണികവും ചിന്താപരവുമായി ഒക്കെ പല ധർമ്മങ്ങൾ നോമ്പിലൂടെ ഉണ്ട്. ചിലതൊക്കെ ഇൻഷാല്ലാ നമുക്കിനി പിന്നെ ഈ നോമ്പിൻ്റെ തന്നെ മറ്റ് ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ആത്മ നിയന്ത്രണത്തിൻ്റെ വിഷയം, ക്ഷമയുടെ വിഷയം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതേപോലെ തന്നെ വിശപ്പ് ദാഹം പോലുള്ളതായ പ്രതികൂല അവസ്ഥകൾ അതിലൊക്കെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ ഒക്കെ ക്ഷമയുടെ പാഠങ്ങൾ, അത് തന്നെ ഏറ്റവും മുഖ്യൊരു വിഷയമാണ് നോമ്പിൻ്റെ പൊരുളായി, യുക്തിയായി. പിന്നെ സഹജീവികളെക്കുറിച്ചുള്ള ചിന്ത നോമ്പിലൂടെ, പ്രത്യേകിച്ച് അഗതികൾ, അനാഥർ, നിരാലംബർ, പട്ടിണിപ്പാവങ്ങൾ, സാമൂഹ്യ ശ്രേണിയിലെ അവശർ, അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നോമ്പിലൂടെ അവസരമാണ്. തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും അത് അനുഭവിച്ചറിയുമ്പോൾ അവരനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരങ്ങൾ നോമ്പിന് അതിൻ്റേതായ പൊരുളുകൾ, യുക്തികൾ ധാരാളമാണ്. അതൊക്കെ വിശദമായ പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടായ വിഷയമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പൊരുളായി ഇവിടെ ഉണർത്തിയതിൽ ലഅല്ലകും തത്തഖൂൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ശാരീരികമായും സാമൂഹികമായും ഒക്കെയുള്ള ധാരാളം ഗുണങ്ങളും മേന്മകളും നോമ്പിലൂടെയുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും മുഖ്യവും പ്രധാനവും തഖ്വയാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. തഖ്വയുടെ പോഷിപ്പും അതിൻ്റെ വർധനവുമാണ് നോമ്പ് നിയമമാക്കിയതിലൂടെയുള്ള ഏറ്റവും മഹത്തായ അതിൻ്റെ യുക്തി, അതിലെ പൊരുൾ. ഇൻഷാല്ലാ ഇനി നമുക്ക് 184-ാം വചനമാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അയ്യാമം മഅദൂദാത് എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിൽ വചനം അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാ നമുക്ക് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്നൂർ, അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യമൊന്ന്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? ഓപ്ഷൻ എ, നോമ്പിൻ്റെ സമയം. ബി, നോമ്പിൻ്റെ അളവ്. സി, നോമ്പിൻ്റെ വിധി. ചോദ്യം രണ്ട്, ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന ആരാധനാകർമ്മം ഏതാണ്? ഓപ്ഷൻ എ, നമസ്കാരം. ബി, നോമ്പ്. സി, പ്രബോധനം. ചോദ്യം മൂന്ന്, മുഹാജിറുകളിലെ ദരിദ്രരായവർ സമ്പന്നർക്ക് ഞങ്ങളെക്കാൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്താണ്? ഓപ്ഷൻ എ, തസ്ബീഹ്. ബി, തക്ബീറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സി, ഇവയെല്ലാം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് നബീൽ അർ റിഫായ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: ഖുർആനിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ നഹൽ, 103 മുതൽ 109 കൂടിയ വചനങ്ങൾ.
1: വചനം 103. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, അവർ പറയുന്നുവെന്ന്. ഇന്നമാ യുഅല്ലിമുഹു, അവനു പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ബഷറുൻ, ഒരു മനുഷ്യൻ. ലിസാനുല്ലദി, യാതൊരുവന്റെ ഭാഷ. യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്ന, മറിഞ്ഞു പോകുന്ന, ദുസ്സൂചന നൽകുന്ന. ഇലൈഹി, അവനിലേക്ക്. അഅജമിയുൻ, അനറബി ആകുന്നു, അറബിയല്ലാത്തതാകുന്നു. വഹാദ, ഇതാകട്ടെ. ലിസാനുൻ, ഭാഷയാണ്. അറബിയുൻ, അറബിയായ. മുബീൻ, സ്പഷ്ടമായ, തനി.

0: അവർ പറയുന്നുവെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവന് അഥവാ നബിക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന്. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവന്റെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ അഥവാ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു.
1: മുശ്രിക്കുകളുടെ മറ്റൊരു ആരോപണവും അതിന്റെ മറുപടിയുമാണിത്. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നുവത്രേ. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിന്റെ ഈ ഖുർആൻ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിന്റെ അപ്രാപ്യ നിലവാരത്തിലുള്ളതും. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണെന്ന് മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചുകൊണ്ടുള്ള ചില റിവായത്തുകൾ കാണാമെന്നല്ലാതെ ഒന്നും തീർത്തു പറയത്തക്ക ബലവത്തല്ല അവ. പേരറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലതാനും.
2: വചനം 104. ഇന്ന നിശ്ചയമായും അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്തവർ ബി ആയാതി ദൃഷ്ടാന്തങ്ങളിൽ ലക്ഷ്യങ്ങളിൽ അല്ലാഹുവിൻ്റെ ലായഹ്ദീഹിം അവരെ നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു വലഹും അവർക്കുണ്ട് ദാനും അവർക്കുണ്ടായിരിക്കും അദാബുൻ ശിക്ഷ അലീം വേദനയേറിയ.

0: നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്.
1: വചനം 105. ഇന്നമാ യഫ്തരി, കെട്ടിച്ചമക്കുക തന്നെ ചെയ്യുന്നു, കെട്ടിച്ചമക്കുക മാത്രം ചെയ്യുന്നു. അൽ കദിബ, വ്യാജം, കളവ്. അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ. ബി ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ. അല്ലാഹി, അല്ലാഹുവിന്റെ. വ ഉലൈകഹും, അക്കൂട്ടർ തന്നെ. അൽ കദിബൂൻ, കളവ് പറയുന്നവർ.

0: അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ വ്യാജം കെട്ടിപ്പറയൂ. അവർ തന്നെയാണ് വ്യാജവാദികളും.
1: മേൽ കണ്ടതുപോലെയുള്ള കള്ളവാദങ്ങൾ മുശരിക്കുകൾ വാദിക്കുവാൻ കാരണം അവർ അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയിൽ ശരിക്കും വിശ്വസിക്കുന്ന ആളായിരിക്കെ അവരെപ്പോലെ അദ്ദേഹം ഒരിക്കലും കള്ളവും വ്യാജവും കെട്ടിപ്പറയുകയില്ല തന്നെ എന്നു താല്പര്യം.
2: വചനം 106. മൻ കഫറ, ആർ അവിശ്വസിച്ചുവോ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി, അല്ലാഹുവിൽ, മിൻ ബഅദി, ശേഷമായി, ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ, ഇല്ല, ഒഴികെ, മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ അഥവാ നിർബന്ധത്തിനു വിധേയൻ, വഖൽബുഹു, അവന്റെ ഹൃദയമാകട്ടെ, മുത്തമഇന്നുൻ, സമാധാനമടഞ്ഞതാണ്, ബിൽ ഈമാനി, വിശ്വാസം കൊണ്ട്, വലാക്കിൻ, എങ്കിലും, മൻ ശറഹ, വിശാലമാക്കപ്പെട്ടവൻ, ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട്, സ്വദ്റൻ, നെഞ്ച്, ഹൃദയം, ഹൃദയത്താൽ, ഫഅലൈഹിം, എന്നാൽ അവരുടെ മേൽ ഉണ്ടായിരിക്കും, ഗളബുൻ, കോപം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, വലഹും, അവർക്കുണ്ടുതാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ച.

0: ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയനായവൻ ഒഴികെ അഥവാ അവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ ആർ അവിശ്വാസം കൊണ്ട് നെഞ്ച് അഥവാ ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നും കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും.
1: വചനം 107. അത് ബി അന്നഹും അവർ എന്നുള്ളതുകൊണ്ടാണ്. ഇസ്തഹബ്ബു അവർ സ്നേഹം കാണിച്ചു. അൽഹയാത്തദ്ദുനിയ ഐഹിക ജീവിതത്തോട്. അലൽ ആഖിറ പരലോകത്തെക്കാൾ. വ അന്നല്ലാഹ അല്ലാഹു എന്നുള്ളതും. ലാ യഹ്ദി അവൻ നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതും. അൽ ഖൗമ ജനങ്ങളെ ജനതയെ. അൽ കാഫിരീൻ അവിശ്വാസികളായ.

0: അത് പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തോട് അവർ സ്നേഹം കാണിച്ചതുകൊണ്ടാകുന്നു. അവിശ്വാസികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതുകൊണ്ടും ആകുന്നു.
1: വചനം 108. ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാകുന്നു, അല്ലാഹു മുദ്രകുത്തി, അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക്, ഹൃദയങ്ങളിൽ, വസമഇഹിം അവരുടെ കേൾവിക്കും കേൾവിയിലും, വഅബ്സാരിഹിം അവരുടെ കാഴ്ചകൾക്കും കണ്ണുകളിലും, വഉലൈകഹും അക്കൂട്ടർ തന്നെ, അൽഗാഫിലൂൻ അശ്രദ്ധർ സുബോധം കെട്ടവർ.

0: അക്കൂട്ടരത്രെ തങ്ങളുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അല്ലാഹു മുദ്രകുത്തിയവർ. അക്കൂട്ടർ തന്നെയാണ് അശ്രദ്ധന്മാരും.
1: വചനം 109. ലാ ജറമ, നിസ്സംശയം തെറ്റല്ല. അന്നഹും, അവർ എന്നുള്ളത്. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. ഹും, അവർ തന്നെ എന്നുള്ളത്. അൽഖാസിറൂൻ, നഷ്ടക്കാർ.
2: ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ.
0: നിസ്സംശയമത്രേ, പരലോകത്തിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നുള്ളത്.
3: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കുമെല്ലാം അള്ളാഹു മുദ്രവെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയുവാനോ കണ്ടും കേട്ടും മനസ്സിലാക്കുവാനോ അവർക്ക് സാധ്യമല്ലാതാകും. തൻ്റെയിടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരുമായിരിക്കും എന്നൊക്കെ അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നു. ആ മഹാപാതകത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന ഗൗരവം എത്ര മഹത്തരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ്, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ, ഹൃദയം വിശ്വാസം കൊണ്ട് അടങ്ങിയിരിക്കുന്നവനായി നിർബന്ധത്തിന് വിധേയമായവനൊഴികെ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
4: ശത്രുക്കളുടെ തുടരെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തൻ്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. തൻ്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഇഫ് അദ്, അഥവാ അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിൻ്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷപ്രാപിക്കുവാനായി പുറമെ കുഫർ അഥവാ അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാകുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മുശ്രിക്കുകളുടെ ഏറ്റവും കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയരായിത്തീർന്ന ബിലാൽ, ഖബ്ബാബ്, അമ്മാറിൻ്റെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളുടെ ചരിത്രം സുപ്രസിദ്ധമാണല്ലോ. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ കയറിട്ട് അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വിട്ടുകൊടുക്കുക, പതച്ച മണലിൽ കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുക മുതലായ കടും കൈകൾ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് അഥവാ ഒരുവൻ ഒരുവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കോപം വമിക്കുന്ന മറ്റൊരു വാക്ക് എനിക്കറിയാമായിരുന്നെങ്കിൽ അതായിരുന്നു ഞാൻ പറയുക എന്ന് പോലും.
5: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വരുന്ന അബദ്ധങ്ങളും ബോധ്യപ്പെടുത്തുന്ന പാരായണ പഠനം പരിപാടിയിൽ സൂറത്തു ത്വലാഖിലെ 1, 2, 3 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തു ത്വലാഖാണ്, അതിലെ നിയമങ്ങൾ നോക്കാം. ഇദാ തല്ലഖ്തുമുൻ നിസാഅ മദ് മുത്തസില് ഫത്വല്ലിഖുഹുന്ന നൂൻ മുശദ്ദദയാണ്, നന്നായിട്ട് മണിക്കുക. വഹിദ്ദത്തിഹിന്ന നൂനും വാഹ്സുൽ ഇദ്ദത്ത വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിന്ന. എന്താ നിയമം? ഇഖ്ലാബ്. അപ്പൊ എങ്ങനെ ഓതണം? മിൻ ബുയൂത്തിഹിന്ന. ولا يخرجن الا ان ياتينا. ان ياتينا نون ساكنه ശേഷം യ. എങ്ങനെ ഓതാ?
7: ഐ യാതീന.
6: ആ, എന്താ നിയമം? പേര്
8: ഇദ്ഗാം ബിഗുന.
6: ആയിവാ, ഇദ്ഗാം ബിഗുന. ഐ യാതീന ബിഫാഹിഷത്തിൻ മുബയ്യന. തിൻ തൻവീന ശേഷം മീം. ഇദ്ഗാം ബിഗുന
7: ബിഫാഹിഷത്തിൻ مبينة
6: بمعروف او بمعروف او
7: بمعروف او
6: فارقهن بمعروف او بمعروف و ادغام بغنا بمعروف و
7: بمعروف و
6: واشهدوا ذوي عدل عدل منكم
7: عدل منكم.
6: അവിടെ ഏതൊക്കെ നിയമങ്ങളുള്ളത്?
8: ഇദ്ഗാം ബിഗുന്ന, പിന്നെ
6: അദ്ല മിൻ ഇദ്ഗാം ബിഗുന്ന, പിന്നെ മിൻകും ഇഖ്ഫാ. ആ, രണ്ട് നിയമം. അദ്ല മിൻകും
7: അദ്ല
6: പിന്നെ മങ്കാന നൂനുസാക്കിന് ശേഷം കാഫ്. മങ്കാനയു മങ്കാന
7: മങ്കാന
6: നിയമം ഇഖ്ഫാ. യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ വമൻ
7: യത്തഖില്ലാഹ്
6: നിയമം ഇദ്ഗാം ബിഗുന്ന. നൂൻ സാക്കിന് ശേഷം യാ. പിന്നെ യജ്അല്ലഹു, രണ്ട് ലാം ഒന്നിച്ചു വരുമ്പോൾ അത് ഒന്നിച്ച് ഓതിയാൽ മതി. നമുക്ക് ഓതി നോക്കാം. ആ, അഴുതു.

0: اليوم الآخر.
1: ذلكم يوعظ به من كان يؤمن بالله واليوم الآخر.
0: ومن يتق الله يجعل له مخرجا. ويرزقه من حيث لا يحتسب. ومن يتوكل على الله فهو حسبه.
2: അല്ലാഹി എന്ന് പറയുന്നിടത്തെ അല്ലാഹി അല്ലാഹി അല്ലാഹി വായ നിറച്ച് പറഞ്ഞ ഇത് മാത്രം അല്ലാഹു
3: അല്ലാഹി
2: മറ്റേ അല്ലാഹി ഇത് അല്ലാഹ്. അപ്പോ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹു എന്ന് പറഞ്ഞ ആ രൂപൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്കും
0: കേട്ടോ. قد جعل الله لكل شيء قدرا.
1: അപ്പൊ
2: മൂന്നായത്ത് കഴിഞ്ഞു. ഇൻഷാ അള്ളാ ബാക്കി അടുത്തതിൽ നോക്കാം.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപ്പാഠം.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്, അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന സാധാരണ അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ കഹ്ഫിലെ 33 വരെയുള്ള ആയത്തുകൾ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. 34-35 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്.
1: وكان له ثمر فقال لصاحبه وهو يحاوره انا اكثر منك مالا واعز نفرا

0: വകാന ലഹു സമറുൻ. ഇവിടെ വകാന ലഹു സമറുൻ, സാ മാറി സീന് വരുന്നത് ശ്രദ്ധിക്കണം. ഫഖാല ലിസാഹിബിഹി, ഇവിടെ ഫഖാല ഖാഫ് ഫഖാല അല്ല, ലിസാഹിബിഹി ലിസാഹിബിഹി അല്ല, സാഹിബ് അല്ല, സ്വാദാണ്. അതുപോലെ ഹ ലിസാഹിബി, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അതാണ് ലിസാഹിബി. വഹുവ യുഹാവിറുഹു, യുഹാവിറുഹു ഹാഇൻ്റെ മഖ്റജാണ്. ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത് യുഹാ, യുഹാവിറുഹു അല്ല, യുഹാവിറു. വഹുവ യുഹാവിറുഹു അന, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറു, വഹുവ യുഹാവിറുഹു അന. ഇനി അന അക്സറു എന്നുള്ളത് ഓതുമ്പോൾ അന അക്സറു എന്ന് ഓതരുത്. അന എന്ന പദത്തിലെ അലിഫിൻ്റെ മുകളിലുള്ള സുക്കൂൻ ആ അലിഫിനെ നീട്ടാതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നീട്ടേണ്ടതില്ല എപ്പോൾ? കൂട്ടി ഓതുമ്പോൾ അന അക്സറു. ഇനി നിർത്തുകയാണെങ്കിലോ വഹുവ യുഹാവിറുഹു അന എന്ന് ആ അലിഫിനെ നീട്ടണം, പക്ഷെ അവിടെ കൂട്ടി ഓതുകയാണ് വേണ്ടത്. വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക, അക്സറു അക്സറു അല്ല, അക്സറു അല്ല, അക്സറു മിൻക. ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻക മാലൻ വഅഅസ്സു, മാലൻ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വാവിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മാലൻ വഅഅസ്സു, വഅഅസ്സു എന്നതിലെ ഹംസയും ഐനും മഖ്റജ് അടുത്താണ്, കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കണം, അല്ലെങ്കിൽ വഅഅസ്സുനോ വഅഅസ്സുനോ എന്ന് ആവും, അത് ശ്രദ്ധിക്കണം. വഅഅസ്സു, വഅഅസ്സു നഫറ. 35-ാമത്തെ ആയത്തിൽ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി, ഇവിടെ വദഖല ഖാഇൻ്റെ മഖ്റജ്, ജന്നതഹു നൂനിൽ ശദ്ദ് മണിക്കണം. വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ അല്ല, ളാലിം അല്ല, വ, വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ ലിനഫ്സി. ഇനി ളാലിമുൻ എന്ന മീമിൻ്റെ മുകളിൽ തൻവീൻ, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീന് ശേഷം ലാം വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുമ്പോൾ തൻവീനിൻ്റെ ശബ്ദം ഉണ്ടാവരുത്. ളാലിമുല്ലിനഫ്സി, മുല്ലിനഫ്സി, മീമിന് ലൊമ്മിട്ടാൽ എങ്ങനെയാണോ വായിക്കുക ആ ശബ്ദമാണ് വേണ്ടത്. ളാലിമുല്ലിനഫ്സി. ഖാല മാ അസുന്നു, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. മാ അസുന്നു, അവിടെയും അലുന്നു അല്ല, അലുന്നു അല്ല, അസുന്നു. വാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അൻ തബീദ, ഇഖ്ഫാഉ ബിഗുന്ന, അൻ തബീദ, നൂനു സാക്കിനയ്ക്ക് ശേഷം ത, ഇഖ്ഫാ, ഇഖ്ഫാഉ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അഥവാ മഖ്റജിൽ കൃത്യമായിട്ട് തട്ടിച്ച് നൂനിനെ വെളിവാക്കരുത്. അൻ തബീദ അല്ല, അൻ തബീദ. ഹാദിഹി അബദ, ഇവിടെ മദ് മുൻഫസിൽ പോലെ ആണ് നീട്ടേണ്ടത്. ഹ ലമീറിന് ശേഷം ഹംസ വന്നാൽ സിലത്തു തവീല കേട്ട് പരിചയമുണ്ടാവും, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. അൻ തബീദ ഹാദിഹി അബദ. അവസാനത്തിൽ മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.
1: وكان له ثمر فقال لصاحبه وهو يحاوره

0: സൂറത്തുൽ കഹ്ഫിലെ 34-35 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുവാൻ പഠിക്കണം എല്ലാവരും. അബദ്ധങ്ങളില്ലാതെ മഹ്റജിലും ഹർക്കത്തുകളിലൊക്കെ തെറ്റില്ലാതെ പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ അർത്ഥമാറ്റം സംഭവിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലൊരു എളുപ്പം അള്ളാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്തു മുഹമ്മദ് 14 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈബാൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അർറിഫായ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 110. തുമ്മ, പിന്നീട്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലില്ലദീന, യാതൊരുവർക്ക്. ഹാജറു, അവർ ഹിജ്റ പോയി. മിംബഅദി, ശേഷം. മാഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിൻ്റെ. സുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു. വസബറു, ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. മിംബഅദിഹ, അതിനുശേഷം. ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ. റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തുബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
2: വചനം 111. യൗമ തഅതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്ത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുദ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

0: എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തന ഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല. അഥവാ അങ്ങനെയുള്ള ആ ദിവസം
1: ഖിയാമത്തു നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമേറിയതായിരിക്കും അന്നത്തെ രംഗം. അതെ, ഓരോരുത്തനും മതിയാവോളം അവന്റെ കാര്യം തന്നെ തികച്ചും ഉണ്ടായിരിക്കും. ലിക്കുല്ലിംറിഇം മിൻഹും യൗമ ഇദിൻ ശഅനുൻ യുഅനി, അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം.
2: വചനം 112. വദോറബ, ആക്കിയിരിക്കുന്നു, വിവരിക്കുകയാണ്. അല്ലാഹു അല്ലാഹു, മതലൻ, ഒരു ഉപമ. ഖറിയതൻ, ഒരു രാജ്യത്തെ. കാനത്ത്, അതായിരുന്നു. ആമീനത്തൻ, നിർഭയമായത്. മുത്തുമഇന്നത്തൻ, ശാന്തമായത്. യഇതിഹാ, അതിനു വന്നുകൊണ്ടിരിക്കും. റിസ്ഖുഹ, അതിൻ്റെ ആഹാരം. റഗദൻ, സുഭിക്ഷമായി. മിൻകുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തുനിന്നും. ഫകഫറത്ത്, എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടുകാട്ടി. ബി അൻഉമില്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ. ഫഅദാഖഹല്ലാഹു, അപ്പോൾ അതിന് അല്ലാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു. ലിബാസ, വസ്ത്രത്തെ. അൽജൂഇ, വിശപ്പിൻ്റെ. വൽ ഖൗഫി, ഭയത്തിൻ്റെയും. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യസ്നഊൻ, അവർ തൊഴിലാക്കുക, പ്രവർത്തിക്കുക.

0: അല്ലാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദികേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അല്ലാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരികയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽഅദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചുകൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിന്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിൽ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര്യജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞുപോയി. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങളത്രയും മക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാകുന്നു. ഈ ഉപമ മക്കായെയും അതിലെ നിവാസികളെയും സംബന്ധിച്ചായാലും മേൽ വിവരിച്ച പ്രകാരമുള്ള രാജ്യങ്ങളെ പൊതുവിൽ ഉദ്ദേശിച്ചായാലും ശരി, അള്ളാഹുവിൻ്റെ ഒരു നടപടിച്ചട്ടത്തെയാണ് ഈ ഉപമ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിൽ നിന്ന് പഠിക്കേണ്ട പാഠം അടുത്ത വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
2: വചനം 114. ഫകുലു, ആകയാൽ തിന്നുകൊള്ളുവിൻ. മിമ്മ റസഖകുമുല്ലാഹു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്. ഹലാലൻ, അനുവദനീയമായത്. തയ്യിബൻ, നല്ല വിശിഷ്ടമായ. വഷ്കുറു, നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിഅമത്തല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. ഇയ്യാഹു, അവനെ തന്നെ. തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ.

0: അതിനാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ല വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
1: മറ്റുള്ളവരെ ആരാധിക്കലും അല്ലാഹുവിനോട് കൂറു കാണിക്കലും രണ്ടും കൂടി ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ആരാധനയും നന്ദിയും അവനു തന്നെ ആയിരിക്കണം. ഭക്ഷ്യവസ്തുക്കൾ അനുവദനീയവും നല്ലതുമായിരിക്കണമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറെ അധികമുണ്ടോ എന്ന് തോന്നിയേക്കാം. അത് അധികമൊന്നുമില്ലെന്നും അല്ലാഹു തുടർന്നറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ റൂമിലെ 40 മുതൽ 60 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്സാബിലെ 41 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് യാസർ അദ്ദോസരി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറാൻ ആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. സൂറത്ത് ഹൂദിലെ 47-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നു ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം. സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ആ അധ്യായത്തിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, ഇന്നി തീർച്ചയായും ഞാൻ, അഊദു ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ബിക്ക നിന്നോട്, അൻ അസ്അലക്ക നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, മാ ലൈസ ഇല്ലാത്തൊരു കാര്യം, ലീ എനിക്ക്, ബിഹി അതുമായി, ഇൽമുൻ അറിവ്, വ ഇല്ലാ തഗ്ഫിർ നീ പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ, ലീ എനിക്ക്, വതർഹം നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അക്കുൻ ഞാനായിത്തീരും, മിനൽ ഖാസിരീൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തനിക്കു പറ്റിയ ഒരബദ്ധത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതാണ് 47-ാമത്തെ ഈ വചനം. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം തൻ്റെ ജനതയോട് 950 വർഷത്തോളം തൗഹീദി പ്രബോധനം നിർവഹിച്ചു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കൂടെ വിശ്വാസികളായത്. മഹാഭൂരിപക്ഷം നാട്ടിലെ പ്രമാണിമാരടക്കമുള്ളവർ എതിർചേരിയിൽ മറുഭാഗത്ത് നിൽക്കുകയും പരിഹസിക്കുകയും പല നിലക്കുള്ള ആക്ഷേപങ്ങൾ നടത്തുകയും ചെയ്ത വിഷയം ദീർഘമായി ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരുപാട് വചനങ്ങളിലൂടെ ഈ സൂറത്തുൽ ഹൂദിൽ നമ്മൾ മനസ്സിലാക്കി. ആ തൻ്റെ ജനതയിലെ അവിശ്വാസികളുടെ, നിഷേധികളുടെ കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും തൻ്റെ മകനും ഉണ്ടായിരുന്നു എന്ന് നമ്മളെ അള്ളാഹു പഠിപ്പിച്ചു. ആ മകൻ, അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ, മഴ വന്ന്, പ്രളയം സംഭവിച്ചു. വിശ്വാസികളായ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ പ്രവേശിപ്പിച്ചു. ആ കപ്പലിൽ കയറാതെ തൻ്റെ മകൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഉപ്പയുടെ സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട്, തൻ്റെ അഖിലിൽപ്പെട്ടവരെ, നിൻ്റെ അഖിലിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ, അവൻ എൻ്റെ അഖിലിൽപ്പെട്ടവനാണ്, അള്ളാഹുവെ എൻ്റെ മോനാണ് എന്ന് അള്ളാഹുവിനോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന, അവനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ഘട്ടം നൂഹ് നബിക്ക് വരികയും, അപ്പോൾ അള്ളാഹു നൂഹ് നബിയെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. നൂഹെ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ ചെയ്ത പ്രവൃത്തികൾ സ്വാലിഹായ അമലുകളുമല്ല, അതുകൊണ്ട് നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നീ എന്നോട് ചോദിക്കരുത്, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, നീ വിഡ്ഢികളുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ എന്നല്ലാഹു നൂഹ് നബിയെ കർശനമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ തനിക്കു പറ്റിയ അബദ്ധം തൻ്റെ റബ്ബിനോട് ആ നിമിഷത്തിൽ, അതിൽ പിന്നെ കൂടുതൽ ആലോചനകളും ന്യായീകരണങ്ങളും ഒന്നുമില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, പറഞ്ഞ സ്പോട്ടിൽ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാറും അള്ളാഹുവിൻ്റെ കാരുണ്യവും ചോദിക്കുന്നതാണ് തൊട്ട വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. അൻ അസ്അലക മാ ലൈസലി ബിഹി ഇൽമുൻ, എനിക്കറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിൽ നിന്ന് മുഴുവനും നിന്നോട് ഞാൻ കാവല തേടുകയാണ്. വ ഇല്ലാ തഗ്ഫിരിലി വതർഹംനി, ഇപ്പോൾ ഞാൻ ചോദിച്ചുപോയി, അത് നീ എനിക്ക് പുറത്തു തരികയും നിന്റെ അപാരമായ അനുഗ്രഹം കാരുണ്യം അതെൻ്റെ മേൽ ചൊരിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അക്കുമ്മിനൽ ഹാസിരീൻ, ഞാനും നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി പോകും എന്ന് നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരാൾ നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അല്ലെ, ഒരാൾ നഷ്ടം പറ്റിയവർ എന്ന് പറഞ്ഞാൽ ആരാണ്? പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റങ്ങളുമായി ചെയ്യുന്നവരാണ് നഷ്ടക്കാർ. വിജയികൾ ആരാണ്? അള്ളാഹുവിന് വിധേയരായി അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടി, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് വിജയിച്ചവർ, നഷ്ടം പറ്റിയവരും വിജയിച്ചവരും. അപ്പോൾ നഷ്ടക്കാരിൽ പെടാതിരിക്കണമെങ്കിൽ അവർക്കെന്തു വേണം? അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹം വേണം, അല്ലേ? കാരണം അനുഗ്രഹവും കാവലും റഹ്മത്തുമൊക്കെ ഉണ്ടാകണം. അവരാണ് നഷ്ടം പറ്റാത്തവർ. ഇവിടെ വളരെ വ്യക്തമായി തഫ്സീർ സഅദിയിൽ നമുക്കത് കാണാൻ പറ്റും. ഫഹീന ഇദിൻ നദിമ നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാം ദുഃഖിച്ചുപോയി ആ സമയത്ത്, അല്ലാ പറഞ്ഞ അല്ലാ നീ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടും, നീ വിവരമില്ലാത്ത ചോദിക്കരുത് എന്ന് പറഞ്ഞ സമയത്തിൽ, നദാമത്തൻ ശദീദ, അങ്ങേയറ്റത്തെ ഖേദം നൂഹ് നബിക്ക് ഉണ്ടായി. എന്ത്, തൻ്റെ അടുക്കൽ നിന്നാണല്ലോ അതുണ്ടായത്. അതുകൊണ്ടാണ് തൻ്റെ റബ്ബിനോട് അദ്ദേഹം മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും ചോദിച്ചത്. കാരണം ഫബിൽ മഗ്ഫിറത്തി വറഹ്മത്തി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും, അതാണ് സത്യത്തിൽ ഒരു അടിമയെ എന്തു ചെയ്യുന്നത്? യൻജു അൽ അബ്ദ് മിൻ അൻ യകൂന മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ ഒരടിമപ്പെടാതിരിക്കാൻ, അതിൽ പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കുണ്ടാകേണ്ടത് ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടാവണം. രണ്ടാമത്തത്, അബദ്ധങ്ങളും സുബദ്ധങ്ങളൊക്കെ സംഭവിച്ചത് തൻ്റെ റബ്ബ് പുറത്ത് തരികയും ചെയ്യണം. അപ്പോഴാണ് ഒരാൾ നഷ്ടക്കാരിൽ പെടാതിരിക്കുന്നത്. വ ദല്ലഹാദ അല അന്ന നൂഹൻ അലൈഹിസ്സലാം ലം യകുൻ ഇൻദഹു ഇൽം ബി അന്ന സുആലഹു ലിറബ്ബിഹി, അല്ലേ, തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അറിവുണ്ടായില്ല. എന്ത്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അത് സംഭവിച്ചു പോയി. സംഭവിച്ചു പോയപ്പോഴാണ് അള്ളാഹു വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാമിനെ തിരുത്തിക്കൊടുത്തത്, അല്ലേ. വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, അതിക്രമികളുടെ കാര്യം നീ എന്നോട് സംസാരിക്കരുത്, ലുൽമ് ചെയ്തവർ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആയത്തിൽ തന്നെ തൊട്ട് പറയുന്നത് നിന്റെ കുടുംബത്തിൽ പെട്ടവരൊഴികെ എന്ന് പറയുമ്പോൾ തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാം വിചാരിച്ചു പോയിട്ടുണ്ടാവും, അത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ എൻ്റെ മോനും. പക്ഷേ വാക്കുകൾ മുൻകടക്കാത്തവർ ഒഴികെ എന്ന് അവിടെ ഒരു ഇസ്തിസ്ന നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആ വാക്കുകൾ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ച് വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്. അവരും ഈ വിശ്വാസികളുടെ കുടുംബത്തിൽപ്പെട്ടവരാകില്ല, വിശ്വാസി സമൂഹത്തിൽപ്പെടില്ല എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത്, മാപ്പ് ചോദിച്ചത്, ഇസ്തിഗ്ഫാർ തേടിയത്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലുള്ള പാഠം ഇതാണ്. അതായത്, തൻ്റെ റബ്ബ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിനെ നമ്മുടെ കേവലം ദുർബലമായ വളരെ കുറഞ്ഞ ഒരു ബുദ്ധിയുടെ തുലാസിൽ അതിനളന്നു തൂക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അബദ്ധങ്ങളായിരിക്കും സംഭവിക്കാം. കാരണം നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും ഓർമ്മകൾക്കും കണക്കുകൂട്ടലുകൾക്കുമൊക്കെ എത്രയോ വലിയ പിഴവുകളും പിന്നെ കുറവുകളുമുണ്ട്. അത് തിരിച്ചറിയാന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ ഒരു പാർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. കാരണം ഇതിൽ നൂഹിനബിയുടെ മാതൃക, സ്വന്തം മകനാണ് കൺമുമ്പിൽ വെള്ളത്തിലേക്ക് ആണ്ടുപോയി മരണത്തിലേക്ക്, നിഷേധത്തിലേക്ക്, കുഫറിലൂടെ ദുരന്തകരമായൊരു പര്യവസാനത്തിലേക്ക് ചെന്നുപതിക്കുന്നത്. പക്ഷേ അള്ളാഹു നൂഹിനബിയെ ഓർമ്മപ്പെടുത്തിയ ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ. അല്ലേ, മഹാനായ ആദ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുന്നൊരു ഘട്ടമുണ്ടായി. പഴം വലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് മാത്രം വരരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പിശാചിൻ്റെ ദുർമന്ത്രത്തിൽ, ദുഷ്പ്രേരണയിൽ അബദ്ധം അവർക്ക് സംഭവിക്കുകയും ആ തെറ്റാണ് അവർ ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. റബ്ബന ളലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ, അവിടെയും പറഞ്ഞത് അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ, അദ്നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും.

0: പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല.

0: കൊടുത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തെ ഒരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ, സാധാരണ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അതുപോലെ തജ്വീദ് നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 38 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: فتصبح صعيدا زلقا.
1: മുപ്പത്തി ഒൻപതാമത്തെ ആയത്താണ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലൗല ഇദ് ദഖൽത, ഇവിടെ വലൗല ഇദ് മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ഇദ് ദഖൽത, ഇവിടെ ഓതുമ്പോൾ ഇദ് ദഖൽത എന്ന് ഓതരുത്, ഇദ് ദഖൽത എന്നുമല്ല, ഇദ് ദഖൽത. ഇദ് എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശേഷം ദാലും കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇദ് ദഖൽത ജന്നതക, നൂനിന് ശദ്ദ് വന്ന് മണിക്കണം. ഖുൽത മാ ഷാ അല്ലാഹ്, ഖുൽത ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. ഖുൽത അവിടെ ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് എന്ന് സാധാരണ ഓതുമ്പോൾ വരരുത്, ശ്രദ്ധിക്കണം. മാ ഷാ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൽ തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. മാ ഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ഇവിടെ ഖാഫിൻ്റെ മഖ്റജ് ഖുവ്വത, ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് അല്ല, ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇൻ തറനി ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനു സാക്കിനയ്ക്ക് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻ തറനി അന അഖല്ല, ഇവിടെ അന അഖല്ല അന അഖല്ല ഈ രൂപത്തിൽ ഓതരുത്, അന അഖല്ല എന്നാണ്. ആലിഫിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു സുക്കൂൻ, ആ പൂജ്യം, അത് ആ അലിഫിനെ നീട്ടണ്ട എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടി ഓതുമ്പോൾ ഇനി നിർത്തുകയാണെങ്കിൽ ഇൻ തറനി അന എന്ന് ഉച്ചരിക്കുകയും വേണം. അന അഖല്ല മിൻക ഇഖ്ഫാ ബിഗുന്ന, മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാലൻ വവലദ, മാലൻ തൻവീന് ശേഷം വ, ഇത് ഖാം നാഖിസ്, അവിടെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, ശദ്ദില്ലാതെ ഉച്ചരിക്കണം. മാലൻ വവലദ
2: ഫഅസ റബ്ബി അൻ യുതിയനി ഖൈറ,
1: നാൽപ്പതാമത്തെ ആയത്തിൽ
2: ഫഅസ റബ്ബി അൻ യുതിയനി മദ് മുൻഫസിൽ റബ്ബി അൻ, ഇനി അൻ യുതിയനി
1: ഇദ്ഗാം നാഖിസ്, നൂന് സാക്കിനയ്ക്ക് ശേഷം യാ ഒന്നു, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം.
2: അൻ യുതിയനി ഖൈറൻ മിൻ
1: ഖൈറൻ, ഇവിടേക്ക് ഓതുമ്പോൾ ഖായിൻ്റെയൊക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈറൻ ഹൈറൻ എന്നൊന്നുമല്ല,
2: ഖൈറൻ മിൻ.
1: തൻവീനു ശേഷം മീം, ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം.
2: ഖൈറൻ മിൻ ജന്നതിക് മിൻ ജന്നതിക്
1: ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനിൻ സാക്കിനയ്ക്ക് ശേഷം ജീമാണ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ജന്നതിക്, ഇവിടെ ജന്നതിക നൂനിന് ശദ്ദുണ്ട്, മണിക്കണം.
2: വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമ,
1: ഇവിടെയൊക്കെ വയുർസില അലൈഹ ഹുസ്ബാന, ഹുസ്ബാന അല്ല ഉസ്ബാന അല്ല ഹുസ്ബാന അല്ല, ഹ കൃത്യമായിട്ട് ഹഇൻ്റെ മഖ്റജിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണം.
2: വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമായി, ഹുസ്ബാനൻ മി
1: തൻവീന് ശേഷം മീം, ഇത് ഖാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായിട്ടും കൂട്ടിലയിപ്പിക്കണം.
2: ഹുസ്ബാനം മിനസ്സമാ,
1: ഇവിടെ മിനസ്സമ വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂനാണ്, അതുപോലെ അവിടെ മദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം.
2: ഫതുസ്ബിഹ,
1: ഇവിടെ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ഫതുസ്ബിഹ സഈദൻ അല്ല, അങ്ങനെയാവുമ്പോൾ സ്വാദ് മാറി സീനാവുന്നു. ഫതുസ്ബിഹ ഹ മാറി ഹ ആവുന്നു. സഈദൻ എന്നുള്ളത് സ്വാദ്, സീന്, ഐന്, പിന്നെ ഹംസ, ഇതെല്ലാം തെറ്റാണ്.
2: ഫതുസ്ബിഹ സഈദൻ സലഖ,
1: സഈദൻ തൻവീന് ശേഷം സായ് ഇഖ്ഫാഉൻ ബിഗുന്ന, അവിടെ ദാലിനെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം.
2: സഈദൻ സലഖ,
1: സലഖ എന്നുള്ള ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം, സലഖ അല്ല
2: സലഖ.
1: മദ് ഇവദ് ആണ് അവിടെ, രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ അധിക ആയത്തും അവസാനിക്കുന്നത്, അങ്ങനെയാണ്.
2: സലഖ
1: സലഖ, തൻവീൻ അലിഫുണ്ട്, അവിടെ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.

സൂറത്തുൽ കഹ്ഫിലെ 39-40 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ സൂറ ഇഹ്സാൻ 17 മുതൽ 31 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 22-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ അന്നൂർ 21 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷ്ഷൂറ വരെ. പാരായണം അഷ്ഷേഖ് നബീൽ അർ റിഫായി.